सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
2: എന്ത്?
1: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
2: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
1: അതെ നീ, എല്ലാ ദിവസവും.
2: ആഹാ, ഞാൻ എന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
3: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
0: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: ഹായ് നമസ്കാരം, ഞാനിതിന്റെ സ്വന്തം അപ്പം ചേർത്താണ്. നമ്മുടെ സ്വന്തം ഖത്തറിലെ റേഡിയോ സുനോ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
3: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
2: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765954.

0: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Chennai beats.
2: Dabu, head of the hour.
3: In the art of podumakkolanda.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
2: എന്ത്?
1: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ആ ഫ്രീ ആയി കിട്ടിയത്.
2: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
1: അതെ, നീ എല്ലാ ദിവസവും.
2: ആഹാ, ഞാനെന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
3: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
0: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now, available on Amazon Music.
2: Joy Alukas brings you the joy of summer.
3: ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൊണ്ടുപോകും.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: കാർ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
2: അതൊക്കെ പഴയ കഥ. കാറിന് വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
1: സൽവ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവ റോഡ്. കോൾ 7765-5954.

കൂട്ടുകൂടാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

റേഡിയോ സനോ, റേഡിയോ സനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: ക്രാഷും ഉണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
1: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
0: സൽവ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവ റോഡ്. കോൾ 7765-5954.
2: Chennai Beats.
3: Tamil, head of the hour.
4: In the art of Podumakulanda.

0: frequency. Now, available on Vodafone Shuf app.
1: ഹായ് ഹലോ നമസ്കാരം, ഞാൻ മാത്തുക്കുട്ടിയാണ്.
2: ഞാൻ രാജ് കലേഷ്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
2: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.9

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: 91.7 FM.
1: Kato's happiness frequency.
0: Radio Sunu.
2: ഉണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
3: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
2: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765 5954.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
1: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രു.
2: യു ആർ ലിസ്ണിംഗ് ടു
1: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ചെന്നൈ ബീറ്റ്സ്.
1: ടാബു ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
1: എസ്സൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

എല്ലാരും റെഡി അല്ലേ? ഊണ് കഴിക്കാൻ എല്ലാരും റെഡി അല്ലേന്ന് മീൽസ് റെഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് കൂടെ ഉള്ളത്. നമ്മള് നെയ്, അത് വറക്കുന്ന സമയത്ത്, നെയ് ചൂടാക്കുന്ന സമയത്ത്, വറക്കുന്നതല്ല, നെയ് ചൂടാക്കുമ്പോഴുള്ള ഒരു പ്രത്യേക മണമില്ലേ, ആ മണം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമുക്കറിയാം, വെണ്ണ ഒരുക്കുമ്പോൾ അതിലെ പാൽഘടകങ്ങളെല്ലാം കരിഞ്ഞു മാറുമ്പോഴാണ് നെയ്ക്ക് ഈ മനോഹരമായിട്ടുള്ളൊരു ഗന്ധം ലഭിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ രുചിയും മണവും നമ്മുടെ സംതൃപ്തിയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫുഡ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ നെയ് ചേർത്ത ഭക്ഷണം കഴിക്കുമ്പോൾ വേഗം വയറ് നിറഞ്ഞതായിട്ട് തോന്നുകയും അതുവഴി അമിതമായിട്ട് നമ്മൾ വാരി വലിച്ച് കഴിക്കുന്നൊരു ശീലം ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇന്നത്തെ മീൽ സ്റ്റഡിയിലെ നെയ്യുടെ ചില ഗുണഗണങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകാനായിട്ട് പോകുന്നത്. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, ഒരു പഠനം നടന്നാലോ അല്ലെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള എന്തും മീൽ സ്റ്റഡിക്ക് വിഷയമാണ് അല്ലെങ്കിൽ വിശേഷമാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ഉള്ള സംശയമുണ്ട്, ചോറിനോടൊപ്പം തന്നെ നെയ്യ് ചേർത്ത് കഴിച്ചാൽ തടി കൂടുമോ? അപ്പോഴാണ് ഈ പുതിയ പഠനങ്ങൾക്ക് പ്രസക്തി വന്നിട്ടുള്ളത്. ആ പുതിയ പഠനങ്ങളാണ് ഇനി നമ്മൾ കേൾക്കാനായിട്ടും പോകുന്നത്. വെയിറ്റ് ചെയ്തോളൂ, റേഡിയോ സുനോയിൽ മീൽ സ്റ്റഡി, കൂടെയുണ്ട് അപ്പുണ്ണി.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: വചനങ്ങളിലൂടെ.
1: ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചുവെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവും മറച്ചുവെക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ലഹറുമാങ്കിനുള്ള സമയം.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

മീൽ സ്റ്റഡിയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. അപ്പൊ നമ്മൾ ചോദിച്ചു വന്നൊരു കാര്യം ഉണ്ടായിരുന്നു, നല്ല ആവി പറക്കുന്ന ചൂട് ചോറിലേക്ക് നല്ല സ്വർണ്ണ നിറമുള്ള നാടൻ നെയ്യൊഴിച്ച് കഴിക്കാൻ ഇഷ്ടമാണോ എന്നുള്ളത്. നെയ്ച്ചോറാണെങ്കിലും ശരി, സദ്യ ആയാലും ശരി, തലമുറകളായിട്ട് നമ്മുടെ ഒരു എന്താ പറയുക, ഭക്ഷണ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ തലമുറകളായിട്ട് ചോറിനൊപ്പം നെയ്യ് ചേർത്ത് കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. വെറുതെ രുചിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് മിക്കവരും കരുതുന്നത്. എന്നാൽ ഈ ശീലത്തിന് പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ചൂട് ചോറിൽ അല്പം നെയ്യ് ചേർക്കുന്നത് ദഹനം എളുപ്പമാക്കാനും അതുപോലെ തന്നെ പോഷകങ്ങളെ വലിച്ചെടുക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കുടലിന്റെ ആരോഗ്യത്തിനും ഇത് വളരെ സഹായിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോ പലപ്പോഴും നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പൊ ദഹനം എളുപ്പമാവണം അല്ലെങ്കിൽ പോഷകങ്ങൾ വലിച്ചെടുക്കണം, ഏറ്റവും വലിയ കാര്യം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കണം. വെളുത്ത ചോറിൽ ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടും. അതായത് നമ്മളെപ്പോഴും പറയില്ലേ, നമ്മളിപ്പോൾ ഇവിടെയൊക്കെ പറയുകയാണെങ്കിൽ പറയും നമ്മൾ മോട്ടാർ റൈസ് എന്നൊക്കെ പറയും. അപ്പോൾ അതിലെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണത്തിനൊപ്പം നെയ്യ് പോലെയുള്ള കൊഴുപ്പ് ചേരുന്ന സമയത്ത് അത് ആമാശയത്തിൽ നിന്ന് ഭക്ഷണം പുറത്തേക്ക് പോകുന്ന പ്രക്രിയയെ വൈകിപ്പിക്കുകയും ഇത് ഗ്ലൂക്കോസ് രക്തത്തിൽ കലരുന്നത് സാവധാനത്തിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് വെറുതെ പറയുന്നതല്ല, റിസർച്ച് ഗേറ്റ് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നതാണ്. അതായത് 3 മാസത്തോളം ഏകദേശം 103 Type 2 പ്രമേഹ രോഗികൾക്ക് നെയ്യ് ചേർത്ത് ചോറ് നൽകിയിട്ടാണ് ഈ പരിശോധന നടത്തിയത്. ഈ പഠനത്തിൽ പങ്കെടുത്ത 86.41% ആളുകളുടെയും HbA1c ലെവൽ കുറഞ്ഞതായിട്ട് കണ്ടു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പം നെയ്യ് വെറുതെ അല്ല, വെറുതെ ചോറുണ്ടതിനേക്കാൾ അതിൽ അല്പം നെയ്യ് ചേർക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിക്കാതിരിക്കാൻ സഹായിക്കും.

0: സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
0: എസ്സൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: വർഷം ഉണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
1: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
0: സൽവ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവ റോഡ്. കോൾ 7765-5954. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000-1707.

അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: കേട്ടുകൊണ്ടേയിരിക്കുന്നത് മീൽ ശ്രേണിയുടെ വിശേഷങ്ങളാണ്. മീൽ ശ്രേണിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാല് നെയ്, നെയ്യുടെ ഗുണഗണങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നെയ് കൂട്ടി ചോറുണ്ടാൽ തടി കൂടുമോ എന്നുള്ളൊരു പഠനത്തിൽ നിന്നാണ് ഇത്രയേറെ കാര്യങ്ങൾ നെയ്യുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന പല പച്ചക്കറികളിലെയും വൈറ്റമിനുകളും പോഷകങ്ങളും ശരീരത്തിലേക്ക് ശരിയായിട്ട് ആഗീകരണം ചെയ്യപ്പെടണമെങ്കിൽ അതിനൊപ്പം കൊഴുപ്പ് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് ചോറിനൊപ്പം ക്യാരറ്റോ ചീരങ്ങയോ അല്ലെ ചീരയോ മത്തങ്ങയോ ഒക്കെ കഴിക്കുന്ന സമയത്ത് ഒരു സ്പൂൺ നെയ് കൂടി ചേർത്താൽ വൈറ്റമിൻ എ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ബീറ്റാ കരോട്ടിൻ പോലെയുള്ള ഘടകങ്ങൾ, അത് ശരീരത്തിലേക്ക് വളരെ വേഗത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. 2022 യാവോ എറ്റൽ നാഷണൽ ലൈബ്രറി അവരുടെ ഒരു മെഡിസിൻ ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾക്കൊപ്പം ഇത് കഴിക്കുന്നത് ആഗീകരണ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ചോറും കറികളും പച്ചക്കറികളും എല്ലാം അടങ്ങിയ നമ്മുടെ പരമ്പരാഗത ഇന്ത്യൻ ഊണിനൊപ്പം അല്പം നെയ് കൂടി വിളമ്പുന്നത് പോഷകങ്ങൾ പരമാവധി ശരീരത്തിൽ എത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വയറിന്റെ ആരോഗ്യത്തിനും നമ്മുടെ നെയ്ക്കുട്ടൻ കേമനാണെന്നാണ് പറയുന്നത്. അതായത് നെയ്യില് സാച്ചുറേറ്റഡ് കൊഴുപ്പ് കൂടുതലാണെങ്കിലും ബ്യൂട്രിക് ആസിഡ് പോലെയുള്ള വളരെ പ്രധാന ഫാറ്റി ആസിഡുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വൻകുടലിലുള്ള കോശങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആധുനിക ശാസ്ത്രം മാത്രമല്ല ആയുർവേദവും നെയ്യുടെ ഗുണങ്ങൾ പണ്ടേ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ശരീരത്തിലെ ദഹന പ്രക്രിയയെ സഹായിക്കാനും ശരീരകലകളെ പ്രോത്സാഹിപ്പിക്കാനും പോഷിപ്പിക്കാനും ഒക്കെ നെയ്ക്ക് പ്രത്യേക കഴിവുണ്ട് എന്നുള്ളതാണ് ആയുർവേദവും പറയുന്നത്. ബുദ്ധിവികാസം, ഉടലിന്റെ ആരോഗ്യം, കാഴ്ചശക്തി ഇതൊക്കെ മെച്ചപ്പെടുത്താൻ നെയ് നല്ലതാണെന്നും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഭക്ഷണത്തിൽ എന്നും ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് നെയ്യ് എന്നുള്ളതാണ് പഴയതായിക്കോട്ടെ പുതിയതുമായിട്ടുള്ള പഠനങ്ങൾ പറഞ്ഞു വരുന്നത്. മീൽ സ്റ്റഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.
1: This is Radio Sunoo 91.7 FM, Qatar's happiness frequency. Now available on Spotify and Gaana.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദി ജോയ് ഓഫ് സമ്മർ.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ദുബായ്.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: മീൽസിടി വിശേഷങ്ങളിൽ ഇന്ന് താരമായത് നെയ്യാണ്. ഇപ്പൊ ഈ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണക്കാലമൊക്കെ വരികയാണ്, നെയ്യില്ലാതെ പറ്റില്ല, നെയ്യും കാര്യങ്ങളൊക്കെ എന്തായാലും വേണം. അപ്പൊ നെയ്യ് ചേർത്ത് ഊണ് കഴിക്കുന്നതും നെയ്യ് ചേർത്ത ആഹാരങ്ങൾ കഴിക്കുന്നതും അല്പം ശുദ്ധ നെയ്യ് കഴിക്കുന്നതും എല്ലാം ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് ശരീരത്തിലുണ്ടാക്കാവുന്ന മാറ്റങ്ങൾ ശരീരത്തിന് എങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാലും ഒരു കാര്യം കൂടി പറയട്ടെ, ഇത്രയേറെ ഗുണഗണങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ മീൽഷെഡിയിൽ കുറച്ച് സമയമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഗുണഗണങ്ങളും ഉണ്ടെങ്കിലും നെയ്യ് ഒരുപാട് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ്. കാരണം ഒരു ടീസ്പൂൺ നെയ്യിൽ 45 കലോറി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഹൃദയാരോഗ്യത്തിനായിട്ട് സാച്ചുറേറ്റഡ് കൊഴുപ്പ് ഉപയോഗിക്കുന്നത് പരിമിതപ്പെടുത്തുമെന്നാണ് ലോകാരോഗ്യ സംഘടനയും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവാനായ ഒരാൾക്ക് 1-2 ടീസ്പൂൺ നെയ്യ് മാത്രം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ പച്ചക്കറികളും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും അടങ്ങിയ ഒരു സന്തുലിതമായ ഒരു ഭക്ഷണക്രമത്തിനൊപ്പം മിതമായ അളവിൽ നെയ്യ് കൂടി ചേർക്കുമ്പോഴാണ് പൂർണ്ണമായ ഗുണം ലഭിക്കുന്നത് എന്ന് പറയുന്നു. അല്ലാതെ ഒരു പ്രത്യേക ഭക്ഷണം മാത്രം കഴിച്ച് ആരോഗ്യം മെച്ചപ്പെടുത്താമെന്ന് നാം കരുതരുതെന്നും ഈ പഠനങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പം എന്തായാലും നെയ്യാണ് ഇന്ന് താരമായത്. വെറുതെ ചോറുണ്ടെന്നതിനേക്കാൾ അതിൽ അല്പം നെയ്യ് ചേർത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. അപ്പം എന്തായാലും നെയ്യ് പുരട്ടിയ മീൽസ്റ്റഡിയിൽ നിന്നും എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോ അടുത്ത ആഴ്ച വീണ്ടും കേൾക്കാം. ഓക്കെ, ബൈ.
1: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM,
2: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
3: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
0: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കുടക്കീഴിൽ കിട്ടും.
3: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
0: 600-7124.
4: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. കാറിനെന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
0: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
5: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7-7-6-5-5-9-5-4.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

പെൺകുട്ടി വൈദ്യർ ബദർക്കിസ പാട്ട് രചിക്കാൻ നിമിത്തമായ ആ ചരിത്രത്തിലൂടെ ഒന്ന് പോയാലോ. കേട്ടോണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. 20 വയസ്സുവരെ മൊയിൻകുട്ടി വൈദ്യർ പല രചനകളും എഴുതിയെങ്കിലും 20-ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതിയ ബദ്രുൽ മുനീർ ഹുസ്രുൽ ജമാലാണ് ഏറ്റവും പ്രശസ്തമായത്. അതൊരു പേർഷ്യൻ കഥയാണ്, മാത്രമല്ല ഒരു പ്രേമകഥ കൂടിയായിരുന്നു. ഇതേ തുടർന്ന് ആ ഒരു കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരിൽ നിന്ന് മൊയിൻകുട്ടി വൈദ്യർക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി. വൈദ്യരുടെ പിതാവ് ഉണ്ണി മുഹമ്മദ് വൈദ്യരും വിമർശനവുമായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ മനസ്സ് മാറി പ്രായശ്ചിത്തം എന്നോണമാണ് ബദർ പടപ്പാട്ട് എഴുതി തന്റെ പിതാവിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു കുഴി നിർമ്മിച്ചതിന് വലിയൊരു കുന്നുണ്ടാക്കിയിട്ടുണ്ടുപ്പാ എന്ന് പറഞ്ഞു. അതിനുശേഷം വൈദ്യരിൽ നിന്നും വന്ന കൃതികൾ എല്ലാവരും സ്വീകരിച്ചു. മഹാകവിയായി അദ്ദേഹത്തെ അംഗീകരിച്ചു. ഇന്നും അദ്ദേഹത്തിന്റെ പാട്ടുകൾ എല്ലാവരും

0: ഹായ്, ഞാൻ റൂമ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ട് കൂടാം.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ, അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
3: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: going home, make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സറൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സറൻസ്.
2: എസ്സറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ

0: ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
2: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കിട്ടും.
1: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
2: 6000 7124.
0: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.

brought to you by അത്തരമടക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

HMV റെക്കോർഡുകളുടെ വരവിന് ശേഷമാണ് മാപ്പിളപ്പാട്ടുകൾക്ക് കീർത്തിയും കേൾവിയും ഒക്കെ കൂടിയതെന്ന് പറയാം. കേട്ടോണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോയാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഐഷ ബീഗത്തെയും രംള ബീഗത്തെയും പോലുള്ള ഗായികമാർ വരെ 50s അവസാനം വരെ 30s 40s ഗ്രാമഫോൺ റെക്കോർഡുകളാണ് പുറത്തിറക്കിയിട്ടുള്ളത്. മൊയിൻകുട്ടി വൈദ്യരുടെ ബദ്രുൽ മുനീർ ഹുസ്നുൽ ജമാൽ, പ്രവാചകന് മുൻപും ശേഷവുമുള്ള ചരിത്ര ഇതിഹാസങ്ങളെ കുറിച്ച് പാട്ടുപാടിയും കഥ പറഞ്ഞുമൊക്കെ അവർ രംഗത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നീടാണ് മാപ്പിളപ്പാട്ടുകളുടെ സിനിമയിലേക്കുള്ള ഒരു പ്രവേശനം ഉണ്ടാകുന്നത്. റേഡിയോ നിലയങ്ങളും കാസറ്റുകളുടെ വരവും ഗൾഫിലേക്കുള്ള കേരളീയരുടെ പുറംവാസവും ഒക്കെ മാപ്പിളപ്പാട്ടിന്റെ സുവർണ കാലത്തിനും വ്യാപനത്തിനും ഒക്കെ കാരണമാവുകയാണ്. അതിലെപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു പേരുണ്ട്, പി ടി അബ്ദുറഹ്മാൻ. പി ടി എന്ന പാട്ടെഴുത്തുകാരനെ മാത്രം എടുത്താൽ തന്നെ മലയാള മുസ്ലിം ജീവിതത്തിന്റെ ഒരേടും വിട്ടുപോകാതെ അദ്ദേഹം എല്ലാം പാട്ടിലേക്ക് കൊണ്ടുവന്നത് കാണാം. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കൂട്ടുകൂടാം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

മുൻചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്, കോഴിക്കോട് അബൂബക്കർ. ഈ ഒരു പേര് മാപ്പിളപ്പാട്ടിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സുപരിചിതമായിരിക്കും അല്ലേ. വലിയങ്ങാടിയില് ഇരുമ്പ് കച്ചവടം നടത്തിയിരുന്ന ഇംബിച്ച അഹമ്മദിന്റെയും ഭാര്യ ഖദീജയുടെയും മകൻ അബൂബക്കർ. അദ്ദേഹം സംഗീത ലോകത്തേക്ക് എത്തിയതിന് ആദ്യം കടപ്പെട്ടിരിക്കുന്നത് ചലച്ചിത്ര താരം മാമൂക്കോയയോടാണ്. അന്ന് മാമൂക്കോയ ചലച്ചിത്ര താരമല്ല, അബൂബക്കർ കോഴിക്കോട് അബൂബക്കറുമല്ല. കുറ്റിച്ചിറ സ്കൂളിലെ 8-ാം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ അടുത്തെടുത്തിരുന്ന് കുസൃതി കളിക്കുന്ന വിദ്യാർത്ഥികളാണ്. വ്യാഴാഴ്ച വൈകുന്നേരം അവസാനത്തെ പീരീഡ് സംഗീത ക്ലാസ് എടുക്കാൻ ദേവകി ടീച്ചറാണ് വരിക. ടീച്ചർ ഒരു ദിവസം ക്ലാസ്സിലേക്ക് വന്നപ്പോ മാമൂക്കോയെ പറഞ്ഞു, ടീച്ചറെ ഇവൻ നല്ലോണം പാടും. അങ്ങനെ ടീച്ചർ അബൂബക്കറിനെ കൊണ്ട് പാട്ട് പാടിച്ചു. അതൊരു വഴിത്തിരിവായി. ക്ലാസ് മുറിയുടെ ജനലിനപ്പുറത്ത് തൊട്ടടുത്ത പറമ്പിലെ വീട്ടിൽ ഒരു മനുഷ്യൻ ആ പാട്ട് കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അക്കാലത്ത് ഗാനമേളകളിൽ ബാബുരാജിന്റെ, നമ്മുടെ സ്വന്തം ബാബുക്കയുടെ പ്രിയപ്പെട്ട തബലിസ്റ്റ് ആയിരുന്ന ടി ഉസ്മാൻ. അങ്ങനെ അബൂബക്കറിന്റെ പാട്ട് കേട്ട ഉസ്മാനും അബൂബക്കറും ചങ്ങാതിമാരായി. അബൂബക്കറിന്റെ കുട്ടി ശബ്ദം അങ്ങനെ ബാബുരാജിന്റെ ട്രൂപ്പിലെ ഫീമെയിൽ ശബ്ദമായി മാറി.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
5: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കിൽ കിട്ടും.
4: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
5: 6000 7124.
1: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ. നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസ് സൽവാ റോഡ്. കോൾ 7765 5954. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. ഈ പാട്ടിന്റെ പിറവിയുടെ കഥയിലേക്കൊന്ന് പോയി നോക്കിയാലോ. കോഴിക്കോട് അബൂബക്കറിക്ക ഗായകൻ വി എം കുട്ടിയുടെ ട്രൂപ്പില് തബലിസ്റ്റ് ആയിരുന്നപ്പോ മുംബൈയില് നടന്ന മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരു സംഘം പുറപ്പെട്ടു. വടകര കൃഷ്ണദാസും വിളയിൽ ഫസീലാത്തയും ഒക്കെ ആ മത്സരത്തിനായിട്ട് പി ടി അബ്ദുറഹ്മാൻ എഴുതിയ ഈ ഒരു ഗാനം ഉടനെ കടുത്തിന്റെ ദറുക്കു ബാപ്പ എന്ന പാട്ട് പഠിച്ചിരുന്നു. പക്ഷെ ആ ഒരു പാട്ടിന് മിഠായി പാട്ടിന്റെ ഈണമാണെന്ന തോന്നൽ കോഴിക്കോട് അബൂബക്കറിക്ക് ഉണ്ടായി. മുംബൈക്കുള്ള യാത്രക്കിടെ ട്രെയിനിലിരുന്ന് അബൂബക്കറിക്ക ആ പാട്ടിന് അതിമനോഹരമായിട്ടുള്ള ഒരു ഈണം തയ്യാറാക്കി മുംബൈയിലെ മത്സരവേദിയിൽ ഈ ഈണത്തിൽ പാട്ട് അവതരിപ്പിച്ചു. മത്സരശേഷവും ഈ ഒരു പാട്ട് ഒരിക്കൽ കൂടി പാടണമെന്ന് സംഘാടകരും ആസ്വാദകരും ആവശ്യപ്പെട്ടു. അങ്ങനെ ഇന്ന് മലയാളികൾ ആവർത്തിച്ച് കേൾക്കുന്ന ആ ഒരു ഈണം പിറന്നു. ഇതോടെ സംഗീത സംവിധാന രംഗത്തേക്ക് കോഴിക്കോട് അബൂബക്കർ കരുളുറപ്പോടെ ചുവടുവെച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ആയിരക്കണക്കിന് പാട്ടുകൾക്കാണ് കോഴിക്കോട് അബൂബക്കറിക്ക എന്ന ഔക്കൂബായി ഈണമിട്ടത്. ആ മനോഹര ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
4: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
2: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7665-5954.

0: ദുബായ്.
1: അത്തരമടക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

വടക്കൻ കേരളത്തിന് കരോക്കെ എന്ന സംവിധാനത്തെ ആദ്യമായി പരിചയപ്പെടുത്തിയത് ആരാണെന്നറിയാമോ? കേട്ടോണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോയാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. വേറാരുമല്ല താരാട്ടുപാട്ടുകളുടെ കൂട്ടുകാരൻ അസീസ് തായ്നേരി. അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്നത് തന്നെ താരാട്ടുപാട്ടുകളാണല്ലേ. വടക്കേ മലബാറില് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ തൊട്ടിലാട്ടൽ എന്നൊരു ചടങ്ങുണ്ട്. അതിനോടനുബന്ധിച്ചാണ് താരാട്ടുപാട്ടുകൾ പാടുന്നത്. ആവശ്യമനുസരിച്ച് പാട്ടുകാർ വീടുകളിൽ പോയി പാടുകയായിരുന്നു അന്നത്തെ പതിവ്. അങ്ങനെ പോകുമ്പോൾ ഹാർമോണിയവും തബലയും ഇവയൊക്കെ എടുത്തുകൊണ്ട് വീടുകളിൽ പോയി പാടുന്നതിന് അസീസിക്കയ്ക്ക് സമയം തികയാതെ വന്നപ്പോഴാണ് കരോക്കെ എന്നൊരു പുതിയ ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നത്. എന്തുകൊണ്ട് ഓഡിയോ കാസറ്റുകൾ ചെയ്ത് ആവശ്യക്കാർക്ക് നൽകിക്കൂടാ? അങ്ങനെ പാട്ടുകളുടെ മ്യൂസിക് മൈനസ് ട്രാക്കുകൾ അഥവാ കരോക്കെ അദ്ദേഹം ഉണ്ടാക്കി. പിന്നീട് പുതിയ വരികൾ എഴുതി റെക്കോർഡ് ചെയ്ത് ആവശ്യക്കാർക്ക് നൽകി തുടങ്ങി. അങ്ങനെ വടക്കൻ കേരളത്തിന് ഒരു പക്ഷേ കരോക്കെ എന്ന സംവിധാനത്തെ അദ്ദേഹം ആദ്യമായി പരിചയപ്പെടുത്തി. കരോക്കെ പറ്റി കേട്ട് കേൾവി പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് മൈനസ് ട്രാക്ക് ഉണ്ടാക്കുന്നത് വളരെ ശ്രമകരമായിരുന്നു. വലിയ ജപ്പാൻ കരോക്കെ സിസ്റ്റം ഒക്കെ ആയിരുന്നു അസീസിക്ക് ഇതിനായിട്ട് ഉപയോഗിച്ചത്. തബല, ഹാർമോണിയം, കൈമണി ഇവയൊക്കെ വെച്ചായിരുന്നു കരോക്കെയുടെ റെക്കോർഡിംഗ്. പിന്നീട് വരികൾ എഴുതി ചേർത്ത് പാടി ഇതേപോലെ വീട്ടിൽ വെച്ച് തന്നെ അദ്ദേഹം റെക്കോർഡ് ചെയ്യും. അസീസിക്കയുടെ മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Uridu TV channel number 911. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: പസ് ബെൽ, ജി സി സി റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐ ഡി PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

കേട്ടോണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. സംഗീതത്തിന്റെയും ആയുർവേദത്തിന്റെയും മണവും സ്പർശവും ആവോളം നുകരുന്ന ഉസ്മാന്റെ ഓർമ്മയിൽ വടക്കൻ മലബാറിന്റെ ചരിത്ര താളുകളും നിറയുകയാണ്. എസ് വി ഉസ്മാന്റെ ബാല്യകാല ഓർമ്മകളിലേക്ക് പോകാം. വടകര താഴെ അങ്ങാടിയിലെ വ്യാപാര കേന്ദ്രം, ഗുജറാത്തി സേട്ടുമാരുടെ കൊപ്ര വ്യാപാരവും വടകര കടപ്പുറത്ത് നങ്കൂരമിടുന്ന ചരക്ക് കപ്പലുകളും. 4 വയസ്സുകാരൻ ഉസ്മാൻ ബാപ്പയുടെ കൂടെ കടപ്പുറത്തും താഴെ അങ്ങാടിയിലും വൈകുന്നേരങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങുമായിരുന്നു. വടകര എന്നാൽ താഴെ അങ്ങാടിയായിരുന്നു. കച്ചവടത്തിന്റെ മാത്രമല്ല സംഗീതത്തിന്റെയും ലോകം. ഉസ്മാന്റെ പിതാവ് കടവത്ത് ബാബ വടകരയിലെ ആദ്യകാല സ്റ്റേഷനറി കച്ചവടക്കാരനായിരുന്നു. കലാകാരന്മാരുമായും പാട്ടുകാരുമായും ഉറ്റ ചങ്ങാത്തം പുലർത്തിയ അദ്ദേഹം നല്ലൊരു ഹാർമോണിയം വായനക്കാരനുമായിരുന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ വടകരയിൽ കച്ചേരിക്ക് വന്നപ്പോ കച്ചേരി തുടങ്ങാൻ ചെമ്പൈക്ക് വേണ്ടി 10 മിനിറ്റ് ഹാർമോണിയത്തിൽ ശ്രുതിയിട്ടത് ബാബയായിരുന്നു. ക്ലാസിക്കലും ഖവാലിയും ഹിന്ദുസ്ഥാനിയും എല്ലാം ബാബയ്ക്ക് പ്രിയമാണ്. ഒപ്പം കഥകളിയും നാടകവും. താഴെ അങ്ങാടിയിൽ അക്കാലത്ത് നിരവധി നാടകങ്ങൾ അദ്ദേഹവും കൂട്ടുകാരും കളിച്ചിട്ടുണ്ട്. എസ് വി ഉസ്മാൻ എന്ന മാപ്പിളപ്പാട്ട് രചയിതാവിന്റെ ബാല്യകാല ഓർമ്മകളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മധുവർണ പൂവല്ലേ എന്ന ഗാനത്തോടുകൂടി ഇന്നത്തെ ഇഷൽ ഖത്തറിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് അടുത്ത വെള്ളിയാഴ്ച 12 മണിയാവുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: ദുബായ്. അത്തരം അടക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: of this.
1: പുണ്യവചനങ്ങളിലൂടെ നിങ്ങളുടെ അടുത്ത് കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെപ്പോലെയാവുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
1: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
4: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150 വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
3: സൽവാർ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാർ റോഡ്. കോൾ 7765 5954.

0: to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
0: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.
0: Chennai Beats.
3: Tamil, head of the R.
4: In the art of Podumakulanda.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
5: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കി.
4: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
5: ഫയലിംഗ് എടുത്തോണ്ട് വന്നേ. ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
4: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: സൂപ്പർ ഹിറ്റ് മ്യൂസിക് എക്സ്ട്രാവഗാൻസ.
8: സുനോ സൂപ്പർ ഹിറ്റ്.
7: സൂപ്പർ ഹിറ്റ് ബ്രോട്ട് ടു യു ബൈ
9: അത്തരമടക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: ബദീഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതേ നീ, എല്ലാ ദിവസവും.
1: ആഹാ, ഞാൻ എന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിയ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
2: ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. ഇനി നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ.

0: 10% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. അത്തരം അടക്കുന്ന ഖത്തറിൽ അസറൻസ്, അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: ബദിഹ കാർ ആക്സസറീസ്, അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.
7: Hi, this is Nadia.
8: Airam kannuma.
7: You're listening to Radio Sunot.
9: Radio Sunot.
7: Qatar's favorite radio station.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
0: കാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
3: അതൊക്കെ പഴയ കഥ. കാറിന് വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150 വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
0: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7665-5954.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
0: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.
3: സുനോ ബോളിവുഡ്.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: സുനോ 91.7 FM
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: സുനോ സൂപ്പർ ഹിറ്റ്.
1: അത്തരമടക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: 91.7 FM, Qatar's favorite radio station.
1: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
2: എന്ത്?
1: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
2: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
1: അതെ, നീ എല്ലാ ദിവസവും.
2: ആഹാ, ഞാനെന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
3: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
4: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
6: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
7: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
6: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
8: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം, ഞാൻ അജി വർഷ.
0: You are listening to Radio Sona 91.7.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498 ഇൻ അസോസിയേഷൻ വിത്ത്
1: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: சுனோ 91.7 FM
1: Qatar's happiness frequency now available on Google Play Store
0: and
1: App Store.
2: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
3: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
2: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നേ.
3: 600-7124.
4: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.

0: ഫേവറേറ്റ് ജൂലർ.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
5: എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
6: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
5: സൽവാർ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാർ റോഡ്. കോൾ 7655954.
1: Super hit
0: music extravaganza. Suno super hits.
1: Super hit
7: brought to you by.
2: അത്തരം അണക്കുന്ന ഖത്തറിൽ അസറൻസ്, അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
7: ഇൻ അസോസിയേഷൻ വിത്ത്
3: ബദീഹ കാർ ആക്സസറീസ്, അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
1: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
1: 6000 7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
3: Joy Alukkas brings you the joy of summer.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
5: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
7: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
6: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
7: ഫയലിംഗ് എടുത്തോളൂ, വന്നേ ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
6: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
0: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.
0: Chennai beats
3: Tamil head of the hour in the art of podumakkolanda.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സ്കോർ ബോർഡ്, an exclusive sports roundup show.
4: ഹായ്, ഹലോ, വെൽക്കം, വെൽക്കം ടു സ്കോർ ബോർഡ്. അങ്ങനെ ആവേശ കൊടുമുടികൾ സ്പോർട്സ് ലോകത്ത് കഴിയുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോർട്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. ആവേശങ്ങൾ ഒരിക്കലും കഴിയുന്നില്ല. ഒരുപാട് ആവേശകരമായിട്ടുള്ള കഥകളുമായിട്ട് പലരും ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് കൊടിയിറങ്ങി, പക്ഷെ അവിടെ നമ്മൾ കണ്ടത് ധീര പോരാട്ടങ്ങളാണ്. ഏറ്റവും മികച്ച പോരാട്ടങ്ങൾ കൊണ്ട് നമ്മളുടെ കയ്യടികൾ നേടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് സൂപ്പർ ഹീറോസിനെയാണ്. അത്തരത്തിൽ കുറേ ഹീറോസിനെ നമുക്കിന്ന് സ്കോർ ബോർഡിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ക്രിക്കറ്റ് ലോകത്തിൽ ഇന്ത്യ ഒരു പുതിയ പര്യടനത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുന്നു. ശ്രീലങ്കയിൽ 15 August പുതിയ ടെസ്റ്റ് പരമ്പര കൊണ്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. മറുസൈഡിൽ ഫുട്ബോൾ ലോകത്ത് ട്രാൻസ്ഫർ വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമാണ്. ആരൊക്കെ എവിടേക്കൊക്കെ പോകും, ചില ചോദ്യങ്ങൾ ഇങ്ങനെ വമ്പൻ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ IPL പല ട്രേഡ് അപ്ഡേറ്റുകളും വരുന്നുണ്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റുകളല്ല, പക്ഷേ ഗോസിപ്പ് അപ്ഡേറ്റുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ കഥകളൊക്കെ ആയിട്ട് നമ്മൾ ഇതാ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. സ്കോർ ബോർഡ് സ്പോർട്സ് ലോകത്തോടുള്ള 2 മണിക്കൂർ യാത്രയാണ്. സ്പോർട്സ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ, ഐതിഹാസികമായ തിരിച്ചുവരവുകൾ, അതുപോലെ ചിലരുടെ പടിയിറക്കലുകൾ, ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ കാര്യങ്ങളും കഥകളുമായിട്ട് നമുക്ക് ഒന്നിച്ച് തുടങ്ങിയാലോ. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം കൂടെ ഞാൻ അച്ചു ആണ്.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
1: എസ്സെൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.
3: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കുടക്കീഴിൽ കിട്ടും.
3: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
4: 6000 7124.
1: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോ.
3: പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
4: 6000 7124.
1: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം.

0: Scoreboard, an exclusive sports roundup show.
1: ചില കഥകൾക്ക് 100 നാവുകളാണ്, ചില കഥകൾക്ക് ചിലപ്പം പറയാൻ 100 നാവുകൾ ഉണ്ടാവില്ല, പക്ഷെ ആ കഥകൾക്ക് വല്ലാത്തൊരഴകാണ്. അങ്ങനെ ഒരാളുടെ കഥയാണ് ദാ ഇപ്പം പറഞ്ഞു തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. നെവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ് ഇന്ത്യൻസ് എന്ന ഓസ്ട്രേലിയൻ പരിശീലകൻ ജസ്റ്റിൻ ലാംഗറിനെ കൊണ്ട് പറയിപ്പിച്ച ഐക്കോണിക് ഗാബ വിന്നിൽ ഇന്ത്യയെ നയിച്ചവനാണ്. വിരാട് ബുംറയും ഒന്നുമില്ലാതെ ഓസ്ട്രേലിയയെ മുട്ടുകുത്തിച്ച ഒരാളാണ്. അഡ്ലേഡിൽ 36 റൺസിന് ഓൾ ഔട്ടായി തലകുനിച്ച് നിന്ന ടീമിനെ 2-1 ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയയിൽ നിന്ന് നേടിയെടുത്തൊരു കിടിലൻ പോരാളിയാണ്. ചരിത്രത്തിൽ ആദ്യത്തെ ടെസ്റ്റ് മാച്ച് കളിച്ച് തോറ്റു നിന്ന അഫ്ഗാനിസ്ഥാൻ ടീമിനെ അവരുടെ തോൽവിയിൽ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം വിന്നിംഗ് സെലിബ്രേഷൻ നടത്തിയ ഒരു നായകനാണ്. അണ്ടർ റേറ്റഡ് എന്ന് പറയുന്ന വാക്കിന് ഏറ്റവും അർഹമായ പേര് അജിങ്ക്യ റഹാനെ. ക്രിക്കറ്റിലെ ഒരു തരത്തിലുള്ള ബഹളങ്ങളിലും അജിങ്ക്യ റഹാനെയുടെ പേരുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഒരു തരത്തിലുള്ള PR-കളിലും റഹാനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരുപാട് മനോഹരമായ അധ്യായങ്ങൾ അടയാളപ്പെടുത്തി അജിങ്ക്യ റഹാനെ എന്ന് പറയുന്ന താരം കൂടി ഇന്റർനാഷണൽ ക്രിക്കറ്റിന്റെ എല്ലാ മേഖലകളിൽ നിന്നും റിട്ടയർഡ് ആകുകയാണ്. റഹാനെ നയിച്ച ഒരൊറ്റ ടെസ്റ്റ് മാച്ചിൽ പോലും ഇന്ത്യൻ ടീം പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു നാഴികക്കല്ല് തന്നെയാണ്. 6 മത്സരങ്ങൾ, 4 വിജയങ്ങൾ, 2 സമനിലകൾ ഉൾപ്പെടെ ഐതിഹാസികമായ യാത്ര. ഈ പല മത്സരങ്ങളിലും അഫ്ഗാനിസ്ഥാനെതിരായിട്ടുള്ള ഒരു ടെസ്റ്റ് മാച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്കെതിരായിട്ട് ഉൾപ്പെടെയുള്ള വമ്പൻ വിജയങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവഗണനകളെ അവസരങ്ങളാക്കി മാറ്റിയിട്ടുള്ള ഒരു താരമാണ്. ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ ഇടം നേടാതെ ഏകദേശം 18 മാസത്തോളമാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിനോടൊപ്പം റഹാനയ്ക്ക് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതായത് 16 ടെസ്റ്റ് മാച്ചുകളിൽ പ്ലേയിങ് ഇലവനിൽ ഇടം നേടാതെ ആ ഒരു ടീമിന്റെ ബെഞ്ചിൽ മാത്രം ഇരുന്ന ചരിത്രം റഹാനയ്ക്കുണ്ട്. ഒടുവിൽ 2013 മാർച്ച് മാസത്തിൽ ആദ്യത്തെ മത്സരം കിട്ടുന്നു. പിന്നീട് നിരന്തരമായ കഠിന പ്രയത്നം കൊണ്ട്, നിരന്തരമായ മികച്ച പ്രകടനങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ചും ഇന്ത്യക്ക് പുറത്തുള്ള മത്സരങ്ങളിൽ ഐതിഹാസികമായ സെഞ്ചുറികൾ കൊണ്ടൊക്കെ ഇന്ത്യൻ ടീമിൽ കൃത്യമായ ഒരു ഈട്ടം, മധ്യനിരയുടെ കരുത്തായി മാറിയ പേര് അജിങ്ക്യ റഹാനെ. 85 ടെസ്റ്റ് മാച്ചുകൾ, 90 ODI മത്സരങ്ങൾ, 20 T20 മൊത്തം 8414 റൺസ്, നമ്പറുകൾക്കെല്ലാം അപ്പുറം ഇന്ത്യയുടെ ഐതിഹാസിക വിജയങ്ങളിലെ പോരാളിയുടെ പേരായി മാറുന്നു അജിങ്ക്യ റഹാനെ. ഹാപ്പി ഫെയർവെൽ ലെജൻഡ്. ക്രിക്കറ്റിലൊരു ഫെയർവെൽ കിട്ടാതെ പോകുന്നവരുടെ കൂട്ടത്തിൽ റഹാനയുടെ പേരും എഴുതി ചേർക്കപ്പെടുമ്പോഴും ഹൃദയം കൊണ്ട് ഒരുപാട് കയ്യടികൾ. കാരണം ക്രിക്കറ്റ് കണ്ടു തുടങ്ങിയപ്പോൾ, ടെസ്റ്റ് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ വിരാട് കോഹ്ലിയും നിങ്ങളും പുജാരയും രോഹിത് ശർമ്മയും ഒക്കെ ചേർന്ന് ഒരുക്കിയിട്ടുള്ള മനോഹരമായ അധ്യായങ്ങൾ എന്നും മനസ്സിലൊരു കുളിരാണ്. കൂടെ ഞാൻ അച്ചു ആണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: പർല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ. എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: FM. Qatar's favorite radio station. അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499. എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
3: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150 വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
0: സൽവാർ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാർ റോഡ്. കോൾ
4: 7655954. Hi everyone, I'm Ranjini Haridas.
5: You're listening to
4: Radio Suno 91.7 Kid Listening.
6: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് നിലവിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം അജിങ്ക്യ രഹാനയ്ക്ക് പറയാനുണ്ടാവും. കാരണം സീനിയർ താരങ്ങളെല്ലാം ഒരേ സമയത്ത് വിരമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ടൈമാണ്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഈ ഒരു ടൈമിൽ പല രീതിയിലും ഇന്ത്യൻ ടെസ്റ്റ് ടീം വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. പലയിടങ്ങളിലും പരാജയപ്പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ടൈമിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ് അജിങ്ക്യ രഹാനെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യൻ ടീമിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ടല്ല കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരങ്ങളുടെ ഒരു സാന്നിധ്യമാണ്. ചിലപ്പോൾ അവർ വലിയ ഒരു ഹെവി ഇന്നിങ്സുകളൊന്നും ചിലപ്പോൾ അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ടാവുന്നില്ല. പക്ഷേ ഒരു ടീമിന് കൃത്യമായ നിയന്ത്രണം കൊടുക്കാൻ വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള പ്രഷർ അതിജീവിക്കാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഒബ്സർവേഷൻ. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയെ പോലെ, സൗത്ത് ആഫ്രിക്കയെ പോലെ, ഓസ്ട്രേലിയയെ പോലെ, ഇംഗ്ലണ്ടിനെ പോലെ ടെസ്റ്റ് ക്രിക്കറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ടീമുകളിലെല്ലാം 6-7 എക്സ്പീരിയൻസ്ഡ് താരങ്ങളും ബാക്കി യുവതാരങ്ങളും ആണെന്നുണ്ടെങ്കിൽ ആ കോമ്പിനേഷൻസ് നല്ല രീതിയിൽ വർക്കൗട്ടാവും. കൂടുതൽ യുവതാരങ്ങൾക്കാണ് അവസരം കൊടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ആ യുവതാരങ്ങൾക്കും കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ് ഇല്ലാതാകുന്നതെന്നുള്ളതാണ് എനിക്ക് കേട്ടപ്പം കറക്റ്റായിട്ട് തോന്നി. വിരാട് കോഹ്ലി, റഹാനെ, പുജാരെ, രോഹിത് ശർമ്മ, അങ്ങനെ ഒരു പിടി കിടിലൻ താരങ്ങളൊക്കെ ഒരേ സമയത്ത് റിട്ടയർഡ് ആയിട്ട് പോവാണ്. മറ സൈഡിൽ നോക്കുകയാണെങ്കിൽ അശ്വിനെ പോലുള്ളവർ ഈ സ്പിൻ ബൗളിങ്ങിൽ ഇത്രമാത്രം ഡെപ്ത് പലയിടങ്ങളിലും നൽകാൻ കഴിയുന്ന ഒരാൾ, അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേരുകളും ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഈ ഒരു പര്യടനം നടക്കുന്ന സമയത്തില്ല. ജഡേജ മാത്രമാണ് അതിൽ വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത്. സോ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഫാക്ടർ ഇന്ത്യൻ ടീമിനെ, ടെസ്റ്റ് ക്രിക്കറ്റിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്, ബാധിക്കുന്നുണ്ട് എന്നുള്ള അജിങ്ക്യ രഹാനെയുടെ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഏറെക്കുറെ ശരിയാണെന്ന് തോന്നുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പ്രശ്നവും അത് തന്നെയാണ്. അദ്ദേഹം ഗൗതം ഗംഭീറിന്റെ പരിശീലനത്തിൽ ഇതുവരെ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള കാര്യം റഹാനെ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ ടീം മികച്ച രീതിയിൽ തിരിച്ചു വരവുകൾ നടത്തുമ്പോൾ യുവ തലമുറ യുവത്വത്തിൻ്റെ ആ കരുത്തിൽ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അവരും എക്സ്പീരിയൻസ് ഒക്കെ വീണ്ടെടുക്കട്ടെ. പക്ഷേ ഈ എല്ലാ സീനിയർ താരങ്ങളും ഒരേ സമയത്ത് പോയതിനോട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒപ്പീനിയൻസ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കുമോ? കൂടെ ഞാൻ അച്ചുവാണ്, റേഡിയോ സിനിമയിൽ ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
1: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
1: 6000 7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
0: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
4: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ടെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: You are listening to Radio Sunon 91.7.

0: Scoreboard, an exclusive sports roundup show.
1: ക്ലബ് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും ശക്തമായ ടീം ഏതായിരിക്കും? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ ക്ലബ് ഫുട്ബോൾ ലോകത്ത് കിരീടങ്ങൾ കൊണ്ട് കൊട്ടാരം പണിതൊരു ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടീമിനൊരൊറ്റ പേരാണ് റയൽ മാഡ്രിഡ്. എന്നാൽ കഴിഞ്ഞ രണ്ട് സീസണുകളായിട്ട് മേജർ കിരീടങ്ങളൊന്നുമില്ലാതെ സ്പാനിഷ് ക്ലബ്ബ് ഇങ്ങനെ നിറം മങ്ങി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. കാരണങ്ങൾ പലതാണ്. കളിക്കാരും അതുപോലെ പരിശീലകരും തമ്മിലുള്ള തർക്കങ്ങളിൽ തുടങ്ങി താരങ്ങളുടെ തമ്മിൽ തല്ലടക്കം ടീമിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ദാ പിന്നാലെ ടീം അടിമുടി ഉടച്ച് വാർത്ത് ക്ലബ് അധികൃതർ ഒരു പുതുമയോടുകൂടി എത്തുകയാണ്. പുതിയ പരിശീലകനെയും പരമാവധി സൂപ്പർ താരങ്ങളെയൊക്കെ വാരിക്കൂട്ടിക്കൊണ്ടാണ് പുതിയ സീസണിന് വേണ്ടിയിട്ട് റയൽ മാഡ്രിഡ് തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുന്നത്. കിരീടം കൊണ്ട് ആവേശ കഥകൾ ഒരുപാട് എഴുതിയിട്ടുള്ള, കിരീടങ്ങൾ കൊണ്ട് ആഘോഷങ്ങളുടെ പെരുമഴ തീർത്തിട്ടുള്ള ഒരു ക്ലബ്ബ് പുതിയ സീസണിൽ പുതിയ പരിശീലകന്റെയും പുതിയ ഒരു പിടി കിടിലൻ താരങ്ങളുടെയും അകമ്പടിയോടുകൂടി കളത്തിലിറങ്ങുമ്പോൾ റയൽ മാഡ്രിഡ് വീണ്ടും രണ്ട് വർഷങ്ങൾക്ക് പിന്നാലെ ട്രാക്കിലേക്ക് എത്തുമോ? കിരീടങ്ങളുടെ കഥ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും തടക്കാൻ കഴിയാത്ത വിധത്തിൽ ശക്തമായ ഒരു ആവേശം ഈ ഒരു ടീമിനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. സോ റയൽ ഇസ് ബാക്ക് ഓൺ ട്രാക്ക്. അങ്ങനെയാണോ? കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ സ്കോർ ബോർഡിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഒരു താരത്തിന്റെ അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് കാണികൾ കാത്തിരിക്കുക എന്ന് പറയുന്നത് പുതുമയുള്ളൊരു കാര്യമല്ല. പക്ഷെ ഒരു പരിശീലകന്റെ അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് കാണികൾ കാത്തിരിക്കുക, അതിനുവേണ്ടിയിട്ട് ടിക്കറ്റ് സെയിലിന്റെ കാര്യത്തിൽ റെക്കോർഡുകൾ നേടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അങ്ങനെ ഒരു കാര്യം നേടണമെങ്കിൽ അയാളുടെ പേര് സിനദിൻ സിദാൻ എന്നായിരിക്കണം. ഫ്രാൻസിന്റെ പരിശീലക കുപ്പായ മണിയുന്ന ആദ്യത്തെ ഹോം മത്സരത്തിന് മുമ്പ് രണ്ട് മത്സരങ്ങൾ അദ്ദേഹം ഭാഗമാകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫ്രാൻസിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആദ്യത്തെ മത്സരത്തിൽ 24 മണിക്കൂറിനകം വിറ്റഴിച്ചത് 80,000-ലധികം ടിക്കറ്റുകളാണെന്നുള്ള റിപ്പോർട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. സോ സിദാന് വേണ്ടിയിട്ട് ഫ്രാൻസ് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അവർ റെട്ടിപണിയായിക്കൊണ്ടേയിരിക്കുകയാണ്. ഫുട്ബോൾ ലോകത്ത് എപ്പോഴും ചരിത്രം എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിന് ഐതിഹാസികമായ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 2006 ഇറ്റലിക്കെതിരെ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ ഒരു കിരീടത്തെക്കുറിച്ചിട്ട് വന്ന് നടന്നിട്ടുള്ളൊരു വിവാദത്തെക്കുറിച്ചിട്ട് ഇപ്പോഴും സിദാന്റെ മനസ്സിലൊരു നേരിയ സങ്കടം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നീട് കാലം അദ്ദേഹം നീതിമാനാണെന്ന് തെളിയിക്കപ്പെടുമ്പോഴും സിദാൻ എന്ന് പറയുന്ന താരത്തെ ഇന്നും ലോകം വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. 2006 ആ ഒരു പകരം വീട്ടാൻ വേണ്ടിയിട്ട് 2026 20 വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസിന്റെ പരിശീലക കുപ്പായത്തിൽ സിദാൻ സ്വന്തം മണ്ണിൽ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എതിരാളികളായിട്ട് എത്തുന്നത് അതേ ഇറ്റലിയാണെന്നുള്ളത് മറ്റൊരു കൗതുകം. എന്തായാലും ആവേശത്തോടുകൂടി സിദാൻ ഫ്രാൻസിന്റെ ആ ഒരു പരിശീലക കുപ്പായത്തിലേക്ക് എത്തുമ്പം ചരിത്രം വലിയ രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. കളിക്കാരനെന്ന നിലയിൽ ടീമിന് നേടിയെടുക്കാവുന്നതെല്ലാം ഒറ്റയാൾ പോരാട്ടം പോലെ പലപ്പോഴും നേടിയെടുക്കാനും മുന്നിൽ നിന്ന് നയിക്കാനും ഈ ഒരു താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പരിശീലകന്റെ കുപ്പായത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ സിദാന്റെ കീഴിൽ ഫ്രാൻസ് നേടിയെടുക്കുമായിരിക്കും, നിങ്ങൾക്ക് എന്തൊക്കെയാ തോന്നുന്നു? കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനോയിൽ ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
2: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
1: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
2: 6000-7124.
0: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

0: Scoreboard, an exclusive sports roundup show.
1: കയ്യിലേക്ക് കിട്ടിയിട്ടുള്ള ആരാധകരുടെ ശക്തി ചില്ലറയൊന്നുമല്ല. സ്പെയിനെതിരായിട്ടുള്ള ഒരൊറ്റ മത്സരത്തിൽ തന്നെ മതിലായി നിന്ന ഒരു മനുഷ്യൻ 50,000 നിന്ന് അദ്ദേഹത്തിന്റെ ആരാധകരുടെ ശക്തി, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിന്റെ ശക്തി 27 മില്യണും കടന്നിരുന്നു. ഇന്ന് അത് വീണ്ടും ഡബിളും ത്രിബിളും ഒക്കെ ആയിട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പല പല ക്ലബുകളും ഒസീനിയെ ഈ ഒരു 40-കാരനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പലപ്പോഴും കോളോകോള എന്ന് പറയുന്ന ചിലി ക്ലബിന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം ആദ്യം അനൗൺസ്മെന്റ് നടത്തിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടേക്ക് ആയിരിക്കില്ല പോകുന്നത്, അദ്ദേഹം മൊറോക്കയിൽ മറ്റൊരു ടീമിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല ടീമുകളും മുൻപന്തിയിൽ നിന്നപ്പം പേരും പെരുമയും ഒപ്പം സ്നേഹവും നിറച്ചുകൊണ്ട് കോളോകോളയുടെ സ്വീകരണം അദ്ദേഹം ഏറ്റുവാങ്ങുമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവിടെ അവരൊരുക്കിയ വരവേൽപ്പ് എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാറിന് വേണ്ടിയിട്ടുള്ള വരവേൽപ്പായിരുന്നു. സൂപ്പർ സ്റ്റാർ തന്നെയാണ്, ഒരൊറ്റ വേൾഡ് കപ്പ് കൊണ്ട് ഒരുപാട് ആരാധകരുടെ ഹൃദയം കവർന്നെടുത്തിട്ടുള്ള ഒരാളാണ്. ആ ഒരു കവർന്നെടുക്കൽ ഗംഭീരമായിട്ട് ആരാധകർ കൊടുത്തു എന്നുള്ളതാണ്. എന്തായാലും കോളോകോളയ്ക്കായിട്ട് കിരീടങ്ങൾ നേടാൻ ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണെന്നാണ് ഒസീഞ്ഞ പറഞ്ഞത്. പോർച്ചുഗലിലെ 2 ഡിവിഷൻ ടീമായിട്ടുള്ള ഷവേലീസിലായിരുന്നു കഴിഞ്ഞ 2 വർഷമായിട്ട് ഒസീഞ്ഞ കളിച്ചുകൊണ്ടേയിരുന്നത്. 18 മാസത്തേക്കാണ് ചിലെ ക്ലബ്ബുമായിട്ടുള്ള പുതിയ കരാർ. പ്രതിമാസം $45,000 വരെയാണ് താരത്തിൻ്റെ ഓഫർ എന്നുള്ളതാണ് നിലവിൽ കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും വലിയ നേട്ടങ്ങളോടുകൂടി ഒരു വേൾഡ് കപ്പിലെ താരമായ താരത്തിന് പുതിയ കഥകൾ എഴുതാനും പുതിയ ചരിത്രം തുടരാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ കൂടെ ഞാൻ അച്ചുവാണ്. ഇത് റേഡിയോ സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
2: ഡെസോര പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
5: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: Scoreboard, an exclusive sports roundup show.
1: കോമൺവെൽത്ത് ഗെയിംസിന് കൊടിയിറങ്ങി ആവേശകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ഇന്ത്യൻ താരങ്ങൾ നേടിയെടുത്തതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ഛനാണ്. ഇനി കോമൺവെൽത്ത് ഗെയിംസിന് വേണ്ടിയിട്ട് അഹമ്മദാബാദ് ഒരുങ്ങുകയാണ്. യെസ്, കോമൺവെൽത്ത് ഗെയിംസിന് വേണ്ടിയിട്ട് ഇന്ത്യ കളമൊരുങ്ങുകയാണ്. ഇന്ത്യയിലാണ് ഇനി ആവേശത്തോടുകൂടി കോമൺവെൽത്ത് ഗെയിംസിന്റെ കളമൊരുങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള വമ്പൻ ലക്ഷ്യങ്ങളുമായിട്ട് ഇന്ത്യയുടെ ആ ഒരു ആവേശം ഡബിളാക്കാൻ വേണ്ടിയിട്ടാണ്. കായികോത്സവത്തിനപ്പുറം രാജ്യത്തിന്റെ സാംസ്കാരിക പ്രദർശനം കൂടിയാകും 2030 കോമൺവെൽത്ത് ഗെയിംസ് എന്നുള്ളതാണ് അധികൃതർ അതിന്റെ ആദ്യത്തെ ഒരു ബാറ്റൺ കൈമാറ്റത്തിൽ തന്നെ ഉറപ്പിച്ചിട്ടുള്ളത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാവും ഗെയിംസ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 2036 ഒളിമ്പിക്സിന് വേദിയാകാനുള്ള സാധ്യതകൾ കൂടി കണക്കിലെടുത്തിട്ടാണ് ഏകദേശം 6,000 crore രൂപയുടെ കായിക അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ അഹമ്മദാബാദിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. റോഡ് നെറ്റ്വർക്ക് ഉൾപ്പെടെ മറ്റ് വികസന പദ്ധതികൾ വേറെയും ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അഹമ്മദാബാദ് വിമാനത്താവളം വികസിപ്പിക്കുന്നത് 3,000 crore രൂപയുടെ ചെലവിലാണ്. അഹമ്മദാബാദിലും ഗാന്ധിനഗറിലുമായിരിക്കും പ്രധാന വേദികൾ. അഹമ്മദാബാദ് മൊട്ടേരിയയിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കൂടി ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേൽ സ്പോർട്സ് എൻക്ലോവ് ആണ് പ്രധാന വേദിയായിട്ട് വരുന്നത്. ഉദ്ഘാടനം സമാപന ചടങ്ങുകളൊക്കെ ഈ ഒരു സ്റ്റേഡിയത്തിലായിരിക്കും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി നിർമ്മിച്ച പല പല സ്റ്റേഡിയങ്ങളും ഇതിന്റെ ഭാഗമാകുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഇനി ആവേശം നിറയാൻ വേണ്ടിയിട്ട് വന്നത്, കോമൺവെൽത്ത് ഗെയിംസിന്റെ ആവേശം നിറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ ഗെയിമിംഗ് മേഖലകളിൽ വലിയൊരു മാറ്റം നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു തീരുമാനത്തിന് കഴിയുമെന്നും ഒരുപാട് കായിക താരങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനമാകാൻ വേണ്ടിയിട്ട് കഴിയുമെന്നൊക്കെയാണ് പ്രതീക്ഷ. എന്തായാലും ആവേശത്തോടുകൂടി ആ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള പ്രകടനങ്ങളൊക്കെ ഇന്ത്യൻ അത്ലറ്റ്സുകൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജം കിട്ടട്ടെ, അവർക്ക് പല രീതിയിലുള്ള അവസരങ്ങളും ഒരുങ്ങട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട്

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
4: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
5: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
6: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
7: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
6: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
7: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
8: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്.
6: You're listening to Radio Suno 91.7.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇക്കൂടെ ഞാൻ അച്ചുവാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ഒരുപാട് താരങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. പലരും അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ സമ്മാനിച്ചു. അതൊക്കെ പറയുമ്പോൾ തന്നെ ഇന്ത്യ നാലാം സ്ഥാനത്താണ് ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ ഫിനിഷ് ചെയ്തത്. അടുത്ത 2030 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിലാണ് നടക്കാൻ വേണ്ടിയിട്ട് വന്നത്. കഴിഞ്ഞ തവണ നാലാം സ്ഥാനത്തായിരുന്നു ഇന്ത്യക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. എന്തായാലും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവും അഞ്ചാം സ്ഥാനവും ഓടി നോക്കിയിട്ട് വരികയാണെങ്കിൽ ഓസ്ട്രേലിയയാണ് ഒന്നാം സ്ഥാനം നേടിയെടുത്തത്. 70 സ്വർണവും 45 സിൽവറും 56 ബ്രോൺസും ഉൾപ്പെടെ 171 മെഡലുകളാണ് ഓസ്ട്രേലിയ അവരുടെ കൈകളിലേക്ക് എത്തിച്ചത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 29 ഗോൾഡും 45 സിൽവറും 36 ബ്രോൺസും ഉൾപ്പെടെ 110 മെഡലുകൾ സ്വന്തമാക്കിയപ്പം കാനഡ 19 ഗോൾഡും 20 സിൽവറും 23 ബ്രോൺസും ഉൾപ്പെടെ 62 മെഡലുകൾ സ്വന്തമാക്കി. ഇന്ത്യയെ സംബന്ധിച്ച് നാലാം സ്ഥാനം നേടിയത് 13 ഗോൾഡും 17 സിൽവറും 9 ബ്രോൺസും ഉൾപ്പെടെ 39 മെഡലുകളോടുകൂടിയാണ്. സ്കോട്ട്ലൻഡാണ് അഞ്ചാം സ്ഥാനത്തേക്ക് വരുന്നത്. സ്കോട്ട്ലൻഡിന്റെ മൊത്തം 39 മെഡലുകൾ തന്നെയാണ്. 13 ഗോൾഡും 9 സിൽവറും 17 ബ്രോൺസുമാണ് സ്കോട്ട്ലൻഡിന്റെ കൈകളിലേക്കുള്ളത്. സിൽവറിന്റെ നേരിയ ആധിപത്യത്തോടുകൂടിയാണ് ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു ഊർജ്ജമാകട്ടെ. മികച്ച രീതിയിൽ ഇനിയും ഒരുപാട് പോരാട്ടങ്ങളും ഒരുപാട് പ്രതിഭകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിന് പല രീതിയിലുള്ള പിന്തുണകളും നമ്മൾ പ്രതീക്ഷിക്കുന്നു. കോമൺവെൽത്ത് ഗെയിംസിന്റെ ഊർജ്ജത്തിൽ നിന്ന് ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വീണ്ടും മെഡൽ കൊയ്ത്ത് നേടാൻ ഇന്ത്യ ടീമിന് കഴിയട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ടാറ്റ പറയേണ്ട ടൈമായിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങളുമായിട്ട് ഓടിയെത്താം. കൂടെ ഞാൻ അച്ചുവായിരുന്നേ. ടാറ്റ.
2: ചെന്നൈ ബീറ്റ്സ്.
3: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ മൂന്ന് പേരുള്ളപ്പോൾ രണ്ടു പേർ മാറി നിന്ന് സ്വകാര്യം പറയരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدًا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station.
2: വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
3: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
2: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
3: 6000 7124.
1: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്
1: അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
4: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
4: Zamzam Mandi, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
1: Radio Sunil. 91.7 FM.

0: Smart Talk.
1: Brought to you by
2: Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop. Just feel
1: like you're home. In association with
3: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം. ഇന്ന് സ്മാർട്ട് ടോക്കിലൂടെ നമ്മൾ വളരെ വിശദമായിട്ട് അറിയാനായിട്ട് പോകുന്നത് മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ്. നമ്മളുടെ കൂടെ മാനിഫെസ്റ്റേഷൻ കോച്ച് മനു പൈലി ജോയിൻ ചെയ്യാണ്. മനു, സ്വാഗതം സ്മാർട്ട് ടോക്കിലേക്ക്.
5: താങ്ക് യു ആർജനിസ.
4: ശരിക്കും മാനിഫെസ്റ്റേഷൻ വർക്ക്ഔട്ട് ആവോ?
5: നല്ല ചോദ്യമാണ് ചോദിക്കുന്നത്, ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. വർക്കൗട്ട് എന്ന് വെച്ചാല് നമ്മള് വർക്കൗട്ട് ആയാലും ഇല്ലെങ്കിലും നമ്മൾ അതിന് വേണ്ടി ഡെലിബറേറ്റ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പ്രാക്ടീസ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോ ഈ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാല് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ എനർജി, നമ്മുടെ ആക്ഷൻ, ഇതിന്റെയൊക്കെ ഒരു റിസൾട്ടാണ് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻ മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഹേവിയർ മാറാൻ സാധ്യതയുണ്ട്, നമ്മുടെ ചോയ്സ് മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധിച്ചാൽ നമുക്ക് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതാണ് മാനിഫെസ്റ്റേഷൻ.
4: അതായത് ഇപ്പൊ നമ്മുടെ ലൈഫില് നമ്മള് എന്തായാലും നല്ല കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്.
5: അതെ,
4: ഓരോ ദിവസം നമ്മൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്.
5: അതെ,
4: അതിനെ കുറച്ചുകൂടെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ള രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
5: അതായത് അങ്ങനെയും അതിന് പറയാം, എന്നാൽ ഈ പറഞ്ഞതിനകത്ത് എപ്പോഴും നമ്മൾ ഈ പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല അതിന്റെ ലക്ഷ്യം. കാരണം നമ്മളെപ്പോഴും ഒരു മനുഷ്യനായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഡെയിലി ലൈഫിൽ ചലഞ്ച് ചെയ്യുന്ന പ്രശ്നങ്ങൾ എല്ലാം ഫേസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ അതിനെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളത് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റ് എന്താണെന്നുള്ളത്, നമ്മൾ പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നെഗറ്റീവ് ആണോ. സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ ഇത്തിരി നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ഒരു ഇറിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇമോഷൻ ആയിരിക്കും വരുന്നത്, അപ്പൊ അത്തരത്തിലുള്ള ആക്ഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മളെന്താന്ന് വെച്ചാൽ ടോട്ടലി നമ്മൾ അവെയർ ആവുക ഏതാണ് നമ്മുടെ സ്റ്റേറ്റ് എന്നുള്ളത്. അപ്പൊ അതാണ് നമ്മളൊരു പ്രാക്ടീസ്. അപ്പൊ അവെയർ ആയി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആ സ്റ്റേറ്റിനനുസരിച്ച് നമ്മുടെ ആക്ഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോ ചില സമയത്ത് നമ്മൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുക്കാതിരിക്കാൻ വേണമെങ്കിൽ നമ്മുടെ ചോയ്സ് ആണ്. ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു ആക്ഷൻ എടുത്ത് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഡാമേജ് നമുക്ക് ഒഴിവാക്കാൻ ചിലപ്പോൾ
4: പറ്റുമായിരിക്കും. പോസിറ്റീവ് തിങ്കിങ് മാത്രമാണ് ഈ മാനിഫെസ്റ്റേഷനിൽ പറയുന്നത്?
5: അല്ല, ഒരിക്കലും അല്ല. നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അവയർനെസ്, അതായത് നമ്മൾ ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് കൂടുതലായിട്ട് നല്ല ഒരു ഇൻസ്പയർഡ് ആക്ഷൻ നമുക്ക് ഉണ്ടാവുകയും അതിനകത്ത് എപ്പോഴും ഒരു പോസിറ്റീവ് തോട്ടിൽ നിന്നായിരിക്കും ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പൊ നമ്മുടെ യാത്ര എങ്ങോട്ടാണ്, പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യനെ ഒരു മനുഷ്യനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പോസിബിളി പറ്റുകയില്ല. അപ്പൊ അതറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മള് നമ്മുടെ ആക്ഷൻ അതനുസരിച്ച് ഡെലിബറേറ്റ് ആയിട്ട് അവയർനെസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ചില ടെക്നിക്സ് ആണ്
4: മാനിഫെസ്റ്റേഷൻ
5: എന്ന് നമുക്ക് വേണമെങ്കിൽ ജനറലി പറയാം. ഡീപ് ആയിട്ട് പറഞ്ഞല്ല,
4: സ്വയം മനസ്സിലാക്കൽ,
5: അതെ
4: എന്ന്
5: വേണമെങ്കിൽ പറയാം. അതെ, സ്വയം മനസ്സിലാക്കുക, നമ്മുടെ സ്വയം നമ്മുടെ ഒരു സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അതനുസരിച്ച് നമ്മുടെ ആക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് അതിനെ പറയാം.
4: ഡെയിലി ലൈഫിലെ മാനിഫെസ്റ്റേഷൻ നമുക്ക് കൂടെ ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റുമോ, സാധ്യമാണോ?
5: തീർച്ചയായിട്ടും, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കൂടെ കൊണ്ടുപോകുന്നാലും ഇല്ലെങ്കിലും മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മള് മിററിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ കാണും അല്ലെ. അപ്പൊ നമ്മുടെ മുഖം, അപ്പൊ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഫേസ് ഇരിക്കുന്നത്, അത് തന്നെയാണ് നമ്മുടെ മിററിൽ കാണുന്നത്. അല്ലാതെ നമ്മളിപ്പോ നമ്മുടെ ബിയർഡ് ഷേവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആ ഒരു റിഫ്ലക്ഷൻ തന്നെ ആയിരിക്കും നമ്മൾ മിററിലും കാണാൻ പറ്റുള്ളൂ അല്ലെ. എന്നതുപോലെ തന്നെയാണ് ഞാൻ അതിന് പറയുന്നത്, നമ്മളുടെ ഒരു ഇമോഷണൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ അതിനൊരു ഒരു വൈബ്രേഷണൽ സിഗ്നേച്ചർ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചിന്തകള്, നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന നമ്മുടെ തോട്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൽ നമ്മുടെ ഇമോഷൻ, അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻ, എനർജി, ബോഡിയുടെ ആക്ഷൻ, ഇതിന്റെ മൂന്നിന്റെയും ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും. അപ്പൊ ഇവിടെ എന്താണ്, ഡെയിലി ലൈഫിൽ എങ്ങനെയാന്ന് വെച്ചാൽ യെസ്, നമുക്കെല്ലാം നമ്മുടേതായ ആസ്പിറേഷൻസ് ഉണ്ട്, നമ്മുടേതായ ഗോൾസ് ഉണ്ട്. അപ്പൊ ആ ഗോളിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോ എക്സ്റ്റേണൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ആ ഗോളിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമോഷണൽ സിഗ്നേച്ചറിനെ നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ ഡെലിബറേറ്റ്ലി നമ്മളൊന്ന് ട്യൂൺ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ റേഡിയോ സിനോക്ക് ഹാപ്പിനെസ് ഫ്രീക്വൻസി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്
4: അല്ലെ?
5: അപ്പൊ എന്നതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ആ ഫ്രീക്വൻസിയിലായി കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചിന്തകൾ മാറും.
4: അപ്പൊ
5: അതനുസരിച്ച് നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ചോയ്സ് ഒക്കെ മാറുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച തരത്തിലേക്ക് നമ്മുടെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ചേഞ്ച് ആവും.
4: ഓക്കെ, നമ്മുടെ ലൈഫിൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കാം. ഞാനിപ്പം എന്റെ ഒരു ഡെയിലി ലൈഫിൽ ഞാൻ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തൊരു 1 മന്ത് അല്ലെങ്കിൽ ഇത്ര ഇത്ര സമയം എന്നുണ്ടോ ഒരു ഹാപ്പിനെസ് സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് തോന്നണല്ലോ ഇത് ഓക്കെയാണ്, എനിക്ക് ഈ റൂട്ട് ഓക്കെയാണ്, ഈ ട്രാക്ക് എനിക്ക് ഓക്കെയാണെന്ന് എനിക്ക് സ്വയം തോന്നണല്ലോ, എത്ര നാളുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരിക?
5: അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ വേണേലും പറ്റും. അങ്ങനെ ഒരു പ്രത്യേക ടൈം ഒന്നും
4: ഇല്ല,
5: അത് നമ്മൾ എത്ര പെട്ടെന്ന് നമ്മൾ ആ സ്റ്റേറ്റുമായിട്ട് നമ്മൾ അവെയർ ആകുന്നു എന്നുള്ളതിനെ ആയിരിക്കും
4: സ്വാഭാവികമായിട്ടും.
5: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളിൽ, ഒരുപാട് വലിയ പ്രശ്നങ്ങൾ നമ്മളറിയാലോ, ഒരുപാട് ഗ്ലൂമി ആയിട്ടിരിക്കുന്നു, ഒരുപാട് കൂടുതലും നെഗറ്റീവായിട്ട്. ഇപ്പം ഞാനത് വളരെ ക്ലിയർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരാള് ഒരു ദിവസം ഏകദേശം 60,000 ചിന്തകൾ ഒരാള് ചിന്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു 90% ചിന്തകളും റിപ്പീറ്റഡ് തോട്ട്സ് ആണ്. നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരേപോലെ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരേപോലെ ചിന്തിക്കുന്ന ചിന്തകൾ അതിനകത്ത് ഒരു 90% നെഗറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ ലൈഫിലും അയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും, നെഗറ്റീവ് എക്സ്പീരിയൻസ് ആവാനാണ് സാധ്യത
4: അല്ലെ.
5: അപ്പൊ ഇവിടെ നമ്മള് എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ, ആ നെഗറ്റീവ് എക്സ്പീരിയൻസിന് എത്ര വയസ്സുണ്ടോ, ഇപ്പൊ ഒരു 40 വയസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത്രയും വർഷം അയാൾ ആ നെഗറ്റീവ് എക്സ്പീരിയൻസിലൂടെയാണ് കടന്നു പോയിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ ന്യൂറൽ പാതകൾ, നമ്മുടെ ന്യൂറോ സയൻസിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അയാളുടെ ന്യൂറൽ വയറിംഗ് അത്രയും സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ആ വയറിങ്ങിനെ പുതിയ റീവയറിംഗിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം എന്ന് നമുക്ക് പറയാം. ചിലർക്ക് അത് പെട്ടെന്ന് നടക്കും,
4: ചിലർക്ക്
5: തീർച്ചയായിട്ടും.
4: ഫ്യൂച്ചർ ഐഡിയ ഉള്ള ആൾക്ക് മാനിഫെസ്റ്റേഷൻ എളുപ്പമാണോ?
5: ഫ്യൂച്ചർ ഐഡിയ എന്ന് വെച്ചാൽ ഫ്യൂച്ചറിനെ പറ്റി വളരെ ക്ലാരിറ്റി ഉള്ള, അതെ അതെ തീർച്ചയായിട്ടും. മാനിഫെസ്റ്റേഷൻ എളുപ്പമാണോന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ആക്ച്വലി. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ച ഒരു ഫ്യൂച്ചർ ആണല്ലോ, അതിലേക്കാണ് നമ്മളെല്ലാം ഓരോ ദിവസം നമ്മുടെ പണി എടുക്കുന്നത് എല്ലാ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ നമുക്ക് അതിനൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ചലഞ്ചസ് ആണ്. ഡെയിലി നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ഫിനാൻസ്, അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ഫോക്കസ് അതിനകത്തുനിന്ന് മാറുന്നത്. അപ്പൊ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി, നമ്മുടെ ഫ്യൂച്ചർ ഐഡന്റിറ്റി എന്താണെന്നുള്ളതിനെ പറ്റി വളരെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് ഇമോഷൻസ് ആയിട്ട് നമ്മുടെ ബോഡി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതനുസരിച്ചുള്ള എനർജി ആയിരിക്കും വരുന്നത്. നമ്മുടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇമോഷണൽ അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ ഐഡന്റിറ്റിയുമായിട്ട് അലൈൻഡ് ആയിരിക്കും.
4: ചില ആൾക്കാർ പറഞ്ഞു ഞാൻ ഈ ലൂപ്പിൽ പെട്ടു, ഇനി അതൊന്നും ഇറങ്ങി പോകുമ്പോ ഭയങ്കര
5: സ്ഥിരം
4: നമ്മളിപ്പോ കേൾക്കുന്ന വാക്കാണ്. ഇതിപ്പോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ പറയാറുണ്ട്. ശരിക്കും ഈ ലൂപ്പിൽ പെട്ടു പോകാതെ പോകാനായിട്ട് എന്തൊക്കെ മാനിഫെസ്റ്റേഷനിൽ പറയുന്നുണ്ട്?
5: അത് നല്ല ചോദ്യമാണ്. പക്ഷെ നമുക്ക് ലൂപ്പിൽ എപ്പോഴും നമ്മളൊരു ലൂപ്പിൽ ഇങ്ങനെ പെട്ടോണ്ടിരിക്കും. നമുക്ക് എപ്പോഴും ഒരു ലൂപ്പ് ഉണ്ട്. അപ്പൊ അതൊരു പോസിറ്റീവ് ലൂപ്പാണോ നെഗറ്റീവ് ലൂപ്പാണോ എന്നുള്ളതാണ് നമ്മുടെ
4: തിരിച്ചറിയണം.
5: എപ്പോഴും നമ്മള് ഒരു സ്പൈറൽ നമുക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ തന്നെ നമ്മുടെ ഒരു വയറിംഗ് ആണത്. നമ്മളെപ്പോഴും നമ്മുടെ ലൈഫ് ഒരു പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെപ്പോഴും ഒരു പോസിറ്റീവ് പ്രൊഡക്റ്റീവ് പാറ്റേൺ ആണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, നമുക്കൊരു പ്രശ്നമില്ല. അപ്പൊ അതിനകത്തുനിന്ന് വരുന്ന റിസൾട്ട് നല്ലതായിരിക്കും. പക്ഷെ നമ്മുടെ അതൊരു നെഗറ്റീവ് പാറ്റേൺ ആണ് എന്ന് വിചാരിക്കുക, ഒരു താഴേക്ക് പോകുന്ന ഒരു പാറ്റേൺ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ആ പാറ്റേണ് തിരിച്ചു പിടിക്കണം. ആ പാറ്റേണ് പുറത്തു പോയിട്ട് നമ്മളൊരു പോസിറ്റീവ് പാറ്റേണിലോട്ട് നമ്മൾ കയറണം. കാരണം നമുക്ക് ലൈഫിൽ എപ്പോഴും പാറ്റേൺസ് ഉണ്ട്. യെസ്, നമ്മൾ ഈ നമ്മുടെ ഈ പരിശീലനത്തിലുള്ള ഒരു പാർട്ടാണ്. നമ്മൾ ആ തിരിച്ചറിയുക നമ്മൾ ഏത് പാറ്റേണിലാണ് പോകുന്നത്, ഒരു നെഗറ്റീവ് ഇൻവേർട്ട് പാറ്റേൺ ലൂപ്പിലാണോ അതോ ഒരു പോസിറ്റീവിലേക്കാണോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു ബ്രെയിനിന്റെ ഒരു അവസ്ഥ തന്നെയാണത്. നമ്മുടെ തലവര എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ബ്രെയിനിൽ തന്നെ ആ പാറ്റേൺ ഉണ്ട് ഫിസിക്കലായിട്ട്. അപ്പൊ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു പോരുന്ന നമ്മുടെ ഒരു ഹാബിറ്റിന്റെയും നമ്മുടെ ആക്ഷൻസിന്റെയും നമ്മുടെ ഇമോഷന്റെയും എല്ലാം ഒരു റിഫ്ലക്ഷൻ ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ ആ ന്യൂറൽ പാതകൾ ആ രീതിയിലാണ് അത് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത് പരസ്പരം. അപ്പൊ ആ ന്യൂറൽ പാത്വേസിനെ നമ്മൾ റീറൈറ്റ് ചെയ്താൽ, പുതിയ ഒരു പാറ്റേൺ ആക്കി മാറ്റി കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ തോട്ട്സും നമ്മുടെ പ്രവൃത്തിയൊക്കെ മാറും. അതനുസരിച്ച് നമ്മൾ ആ ഒരു പോസിറ്റീവ് പാറ്റേണിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചറിലേക്ക് അലൈൻ ചെയ്യുന്ന പാറ്റേണിലേക്ക് നമുക്ക് മാറ്റാൻ
4: പറ്റും. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനായിട്ടുണ്ട് മാനിഫെസ്റ്റേഷനെ കുറിച്ച്. മനു പൈലിയാണ് നമ്മളുടെ കൂടെ. കേട്ട് കൂട്ടുകൂടാം.
1: Radio Suno 91.7 FM.
2: Qatar's happiness frequency. Now available on Amazon Music.
4: Qatar
0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
7: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
7: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
0: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
8: ഹായ്, ഞാൻ സലീം കൊടുത്തു.
9: യു ആർ ലിസണിംഗ് ടു
8: റേഡിയോ സുനോ 91.7.
2: Smart Talk.
1: Brought to you by
2: Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're home.
1: In association with
3: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ്
2: This is Radio Suno
11: 91.7 FM,
2: Qatar's favorite radio station.
0: എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
12: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150 വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
0: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
7: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
7: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
13: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
14: ആകെ സെഡാണ് മോനെ.
15: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
16: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
17: അങ്ങ് വാനക്കോണിയില് മിന്നി നിന്നു.
9: യു ആർ ലിസണിംഗ് ടു
16: റേഡിയോ സുനോ 91.7. Radio Suno 91.7.

0: ചെറിയ പ്രാക്ടീസുകൾ ഇപ്പൊ കേൾക്കുന്നവർക്ക് വേണ്ടിട്ട് പറയാൻ പറ്റുമോ?
1: പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ യെസ്, ഒന്നെന്ന് പറയുന്നത് നമ്മളൊരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ആണ്. ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മളൊന്ന് നമ്മളെ ബോഡിയെ ഒന്ന് ഒരു റിലാക്സ് സ്റ്റേറ്റിൽ എത്തുക. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്, എപ്പോഴും നമ്മുടെ മസിൽസിനെ ഒന്ന് റിലാക്സ് ആവുക. മസിലിനെ റിലാക്സ് ആക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ ഡീപ് ബ്രീത്ത് എടുക്കുക. നമ്മൾ ഡീപ് ബ്രീത്ത് എടുക്കുക, അപ്പോൾ ഒരു 2 മിനിറ്റ്സ് നമ്മൾ വളരെ ഡീപ് ബ്രീത്ത് ആയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ആ ഡീപ് ബ്രീത്ത് എടുക്കുക. നമ്മുടെ ബോഡി വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റിൽ എത്തി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്നുള്ളതല്ല, ആ റിലാക്സ് സ്റ്റേറ്റിലാണ് നമ്മുടെ ഫ്യൂച്ചർ എന്താണ്, നമ്മുടെ ഫ്യൂച്ചർ ഐഡന്റിറ്റി എന്താണ് എന്നുള്ളത്, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്താണ്, ഒരു മേ ബി ഒരു 3 to 5 years നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ് എന്ന് നമ്മൾ മനസ്സിലൊന്ന് കൊണ്ടുവരിക. അപ്പൊ അത് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിട്ട് കൊണ്ടുവരണം. എന്ന് വെച്ചാല് ഇപ്പൊ നമ്മളൊരു ഒരു ലാൻഡ് ക്രൂയിസർ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ലാൻഡ് ക്രൂയിസർ വാങ്ങിച്ച് നമ്മൾ അതിലിരിക്കുമ്പോൾ അതിന്റെ ആ ഒരു പുതിയ ടെക്സ്ചറും അതിന്റെ ലെതറിന്റെ ഫീലിങ്ങും അതിനകത്ത് വരുന്ന ഒരു അതിന്റെ ഒരു നല്ലൊരു കാരണത്തുള്ള ഒരു ഫ്രാഗ്രൻസും ആ എയർ കണ്ടീഷന്റെ ആ ഒരു ശബ്ദവും അതൊക്കെ നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ എക്സാക്ട്ലി നമ്മുടെ ബ്രെയിനിന് തോന്നണം എക്സാക്ട്ലി നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഈ ലാൻഡ് ക്രൂയിസർ. ഇപ്പൊ നമ്മൾ എന്താണോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നമ്മൾ എന്ത് തരത്തിലുള്ള വാഹനമാണ് നമ്മൾ ഓടിക്കൊണ്ടുവന്നത്, നമ്മൾ എന്ത് വസ്ത്രമാണ്, നമ്മൾ എവിടെയാണുള്ളത്, നമ്മൾ ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മള് നമ്മുടെ ഒരു ഇൻകം സോഴ്സ് എന്താണ്, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു എൻഡ് ഇമോഷൻ. നമ്മളൊരു വണ്ടി വാങ്ങിക്കുന്നതും ആ വണ്ടി വാങ്ങിച്ച് കഴിയുമ്പോൾ ഉള്ള എൻഡ് ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ആ എൻഡ് ഇമോഷൻ എന്താണോ, എൻഡ് ഇമോഷൻ എക്സാക്ട്ലി നമ്മുടെ ബോഡിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്യുക. അപ്പൊ അത് നമുക്ക് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും നമ്മുടെ ബോഡി മനസ്സിലാക്കുന്നത്, നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നത് അത് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണെന്നാണ്. ബോഡിക്ക് അറിയില്ല ഇത് ഇമാജിനറി ആണോ അത് റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണോ, നമ്മുടെ ബ്രെയിൻ അറിയില്ല. അപ്പൊ ബ്രെയിൻ അതനുസരിച്ചിട്ടുള്ള കെമിക്കൽസ് നമ്മുടെ ബോഡിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോ അതനുസരിച്ച് നമ്മുടെ ചിന്തകൾ മാറും. അപ്പൊ അതിനകത്ത് നമുക്കൊരു ഇൻസ്പയർഡ് ആക്ഷൻ ഉണ്ടാവും. ഞാൻ പറയാം, ഇത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ മുമ്പിൽ നമ്മൾ സംസാരിച്ച പോലെയുള്ള നമ്മുടെ നെഗറ്റീവ് എന്തെങ്കിലും തരത്തിലുള്ള ലൂപ്സ് ഉണ്ടെങ്കിൽ അതിനെ ഇത് റീറൈറ്റ് ചെയ്യും. കാരണം വെച്ചാൽ നമ്മുടെ ബോഡി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബോഡി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പ്രവൃത്തിയിലൂടെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയെ കെമിക്കലി പഠിപ്പിക്കുകയാണ് നമ്മുടെ എൻഡ് ഇമോഷൻ എന്താണെന്നുള്ളത്. ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ഫ്യൂച്ചർ എന്താണ്, ആ ഫ്യൂച്ചറിനെ കുറിച്ച് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ പതുക്കെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മറ്റൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്ന ഒരു അവസ്ഥയിലേക്ക്, ഐ മീൻ നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ ഒരു ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇത് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ അതനുസരിച്ച് നമ്മുടെ ചിന്തകളും നമ്മുടെ ആക്ഷൻസും ഒക്കെ അതിന് അലൈൻഡ് ആയിട്ട് മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
0: നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, പുതിയ വീട്ടിലേക്കാണ് താമസം മാറാനുണ്ടെങ്കിൽ ആ വീടിനെ സ്വപ്നം
1: കാണുക, അത് നമ്മള് സ്വപ്നം കാണുന്നതോടൊപ്പം തന്നെ ഇമോഷൻസ് ആയിട്ട് നമ്മൾ കാണുക നമ്മുടെ ബോഡിയിൽ. ഇതിപ്പം ഇത് ഒരുപാട് പേര് ഇത് പഠിച്ചിട്ട് ഒന്നുമല്ല ചെയ്യുന്നത്, ഒരുപാട് പേർക്ക് നമുക്ക് തന്നെ ഉണ്ടല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ
0: പറ്റി
1: സ്വപ്നം കാണുന്നുണ്ടല്ലോ. അപ്പൊ സ്വപ്നം കാണുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇപ്പൊ പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണ ആളുകൾക്ക് സ്വപ്നം കാണുമ്പോൾ തന്നെ പേടി, ഇതെന്നെ കൊണ്ട് പറ്റുമോ, ഒരു സെൽഫ് ഡൗട്ട് വരും. ഈ സെൽഫ് ഡൗട്ട് വരുന്നവരാണ് ലൈഫിൽ എപ്പോഴും ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്, ബാക്കിലേക്ക് പോകുന്നത്. നമുക്കറിയാലോ, നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒട്ടും സാഹചര്യം ഇല്ലാത്ത ആൾക്കാരും വളരെ വലിയ ഉന്നത വിജയങ്ങൾ നേടുന്ന കണ്ടിട്ടുണ്ട്. അവരൊന്നും മാനിഫെസ്റ്റേഷൻ പോയി പ്രാക്ടീസ് ചെയ്തിട്ടൊന്നും അല്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടുമല്ല, പക്ഷെ അറിഞ്ഞോ അറിയാതെ അവർ ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ട് അവരുടെ ഉള്ളില്. അപ്പൊ നമുക്ക് ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഇത് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ഐഡിയ. ഞാൻ ജസ്റ്റ് എന്റെ ഐഡിയ പറഞ്ഞതാണ്. അപ്പൊ ഒരു പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പും അതുപോലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തും ഒരു 5 to 10 minutes നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒന്ന് ഒരു പ്രോഗ്രാമിംഗ് ആണ്, നമ്മുടെ ബോഡിയുടെ സബ് കോൺഷ്യസ് ലെവലില് ഒരു ചെറിയ പ്രോഗ്രാമിംഗ് ആണ് ഇത് ചെയ്യുന്നത്.
0: ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രൊഡക്റ്റീവ് ആണ്. നമ്മൾ നേരത്തെ ലൂപ്പ് പറഞ്ഞ പോലെ ഒരു കാര്യമാണ് അൺപ്രൊഡക്റ്റീവ് ആയിട്ട് ഒരു വ്യക്തി ഇരിക്കുക എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് അൺപ്രൊഡക്റ്റീവ് ആയ ഒരു വ്യക്തി, എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇപ്പൊ നമ്മൾ അൺപ്രൊഡക്റ്റീവ് ആണോ അല്ലയോ നമുക്ക് തിരിച്ചറിയാലോ. എന്താണ് അൺപ്രൊഡക്റ്റീവ് വ്യക്തി എന്ന് പറയുന്നത്?
1: അൺപ്രൊഡക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലേസിയാണ്, അല്ലെങ്കിൽ മടിയാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു ന്യൂറൽ വയറിംഗ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഒരു ഡിസ്കംഫർട്ടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ന്യൂറൽ വയറിംഗ് ആണ്. അത്
0: നമ്മളോട് തന്നെ ഒരു ന്യായീകരണം പറയുന്നതാണോ?
1: അതെ. അതായത് സി, നമുക്ക് ഇപ്പോൾ ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ നമുക്ക് ഇമോഷണലി അത്ര താല്പര്യം ഇല്ലാത്ത കാര്യം ചെയ്യാൻ നമുക്ക് ഇഷ്ടമില്ലല്ലോ. നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഇപ്പം ആർജെ നിസ ഇവിടെ മൈക്കിന് മുമ്പിൽ വന്നാൽ വളരെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യം ചെയ്യും. പക്ഷെ ചെയ്യാത്ത ഒരു കാര്യത്തിലേക്ക് ഇപ്പം ഒരു ഫ്ലൈറ്റിന്റെ കോക്പിറ്റിലേക്ക് ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും അല്ലെ. കാരണം നമ്മുടെ ബ്രെയിൻ അറിയില്ല, ബ്രെയിൻ ഒട്ടും ഫെമിലിയർ അല്ലാത്ത ഒരു സിറ്റുവേഷനാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ നമ്മുടെ ലേസിനെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അൺപ്രൊഡക്റ്റീവ് ആകുക എന്ന് പറയുന്നത്, പലപ്പോഴും നമുക്ക് വ്യക്തമായ ഒരു പാറ്റേൺ ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോഴാണ് എപ്പോഴും നമുക്കൊരു ലേസിനെസ് അല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന മാറ്റി വെക്കുന്നതൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ശരീരത്തിന് ഡിസ്കംഫർട്ട് ഉണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങളെ നമ്മളാണ് അതാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. കാരണം ഡിസ്കംഫർട്ട് നമ്മുടെ ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയത്തേക്ക് മാറ്റിയേക്കും. അതിങ്ങനെ കൂടി കഴിയുമ്പോൾ അത് കുറെ അക്യുമുലേറ്റ് ചെയ്യും, അത് പിന്നെ അത്

0: ഒന്നും ചെയ്തില്ല എന്നൊരു ഫീല് വരും. അപ്പൊ സെയിം തന്നെയാണ് ഇവിടെയും മാനിഫെസ്റ്റേഷന്റെ പോയിന്റ് ഓഫ് വ്യൂലും, അല്ലെങ്കിൽ അതിനെ ഒരു ഒരു ബോഡി ഇമോഷനെ നമ്മൾ നോക്കുകയാണെങ്കിലും ഇതേ കാര്യം തന്നെയാണ്. അതായത് നമ്മൾ അവിടെ ഒരു അവയർനെസ് കൊണ്ട് നമ്മൾ നോക്കുകയാണ്, ഓക്കെ ഇപ്പൊ എന്താണ്, ഇപ്പൊ കൂടുതൽ ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കണമെങ്കിൽ നമുക്ക് കുറെ സ്റ്റെപ്സ് ഉണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പ് തുറക്കണം, അതിനകത്ത് നമ്മൾ എത്രയാണ് നോക്കണം, അതിനുശേഷം അത് പേയ്മെന്റ് ചെയ്യണം. അപ്പൊ ഇപ്പൊ നമ്മൾ തുറക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും നമ്മുടെ മൊബൈൽ ആപ്പിന്റെ ഐ മീൻ അതിന്റെ പാസ്വേഡ് ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടോ, അല്ലെ അത് ചിലപ്പോൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മെസ്സേജ് വരും. അപ്പൊ അത് ചെയ്യാനുള്ള ഒരു ഡിസ്കംഫർട്ട് നമുക്ക് വരും. അതുകൊണ്ട് നമ്മൾ പിന്നെ അത് തൽക്കാലം അവിടെ ചെറിയൊരു കാര്യമാണ്,
1: സംഭവിക്കുന്ന
0: കാര്യങ്ങളാണ്. അപ്പൊ ഇതേപോലെയുള്ള കുറെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പൊ അക്കൗണ്ടന്റ് പറയാണ് ടാക്സ് ഫയൽ ചെയ്യാറായി, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അയക്കും. നമുക്ക് ഡോക്യുമെന്റ് അയക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടല്ല, പക്ഷെ ഇതൊക്കെ എവിടെ ഇരിക്കുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അതെല്ലാം കളക്ട് ചെയ്യാനുള്ള ആ ഒരു ഡിസ്കംഫർട്ട് ഒഴിവാക്കാൻ, അതെ ആ മടിക്ക് ഞാൻ ഡിസ്കംഫർട്ട് ആ ഒരു ഡിസ്കംഫർട്ട് ഒഴിവാക്കാനാണ് നമ്മൾ അത് അപ്പൊ ചെയ്യാതിരിക്കുന്നത്. അപ്പൊ അതിങ്ങനെ കുറെ സെറ്റ്സ് ഓഫ് കാര്യങ്ങളാകുമ്പോഴത്തേക്കും അത് കൂടും. ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനൊരു ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഫ്യൂച്ചറിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ, നമ്മളിപ്പോ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ജസ്റ്റ് ഒരു 90 seconds നമുക്ക് ഉണ്ടാകുന്ന ഡിസ്കംഫർട്ട് നമ്മുടെ ബോഡി കൂടെ അങ്ങ് അങ്ങ് അനുഭവിച്ച് അങ്ങ് വിടുകയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് 6 to 90 seconds
1: ചെയ്യുകയല്ല,
0: നമ്മള് ആ ചെയ്യുമ്പോൾ ഡിസ്കംഫർട്ട് നമ്മൾ അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കൂ, പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ അവർ പിന്നെയും പറയുന്നു, ചടങ്ങ് വിചാരിച്ചിരിക്കുക. അപ്പൊ ഇനിയിപ്പോ എന്തോ പെട്ടെന്ന് ഒരു സെക്കൻഡ് അവിടെയാണ് നമ്മൾ അവയർനെസ് കൊണ്ടുവരുന്നത്. പെട്ടെന്ന് നമുക്ക് ഏതൊരു ഇമോഷനും ഒരു 60 to 90 seconds ആണ് നമ്മുടെ ബോഡിയിൽ നിൽക്കുകയെന്നാ പറയാ, ഓ ഇനി ഇത് ചെയ്യണമല്ലോ, എന്തായാലും നമ്മൾ അവിടെ ഇരിക്കുക. ആ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു 90 seconds ആ നമുക്കുണ്ടാവുന്ന ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ആ ഒരു ഡിസ്കംഫർട്ട്, അത് ശരീരത്തിൽ കൂടെ അങ്ങ് അനുഭവിച്ച് അങ്ങ് വിടുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴത്തേക്ക് ഓ അത് ഒരു സെക്കൻഡ് നമ്മളിങ്ങനെ നമ്മളൊക്കെ ഒരു ഒരു ഒരു വേവ് പോലെ ഇങ്ങനെ പോയി എന്ന് വിചാരിക്കുക. അപ്പൊ പിന്നെ നമുക്ക് അവിടെ ഒരു അവയർനെസ് വന്നു, ശരി എന്തായാലും ചെയ്തേക്കാം, ഒരു 2 minutes നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം.
1: നമ്മളൊന്ന് പോസ് ചെയ്യാന്നുള്ളതാണ്,
0: ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ആ ഒരു എക്സ്പീരിയൻസ് ഹൈ ഇന്റൻസിറ്റിയിൽ നമ്മുടെ ബോഡി കൂടെ അങ്ങ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വിട്ട് നോക്കുക. ഇനി അങ്ങനെ ചെയ്ത് നോക്കുക, എപ്പോഴെങ്കിലും അങ്ങനെ ഡിസ്കംഫർട്ട് വരുമ്പോ. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പൊ നമുക്ക് അവയർനെസ് വന്നു, ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും വരിക, ഇനി ഇതിപ്പോ ഒരു 2 minutes അങ്ങ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പണിയും കഴിഞ്ഞു. അപ്പോ ആ ഇമോഷൻ നമ്മുടെ ഉള്ളിലൂടെ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ ഡിസ്കംഫർട്ട് എന്ന് പറയുന്ന ആ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രെയിന് അത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയി മാറി. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മൾ ആ സമയത്ത് ഇരുന്നിട്ട് ആ പാസ്വേഡ് അങ്ങ് റീസെറ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് പ്രാക്ടീസ് ചെയ്യണം. അത് ചെയ്താലാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഞാനിപ്പോ ഇത് പറഞ്ഞതുപോലെ അല്ല, അത് ഇതിങ്ങനെ നമ്മൾ ഏതൊരു ആക്ഷൻ എടുത്താലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഒരു 60 to 90 seconds അവയർനെസ് അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും.
1: ക്ലാസ്സിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം എന്താണ്?
0: എന്റെ ക്ലാസ്സിലെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം കൂടുതലും സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് പലപ്പോഴും അതൊരു ലൂപ്പാണല്ലോ, അപ്പൊ ഈ ലൂപ്പിനകത്ത് നിന്ന് എങ്ങനെ പുറത്തു ചാടാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ നാട്ടില് ഭയങ്കര ലയബിലിറ്റി ഒക്കെ ആയിട്ടുള്ള ആൾക്കാര് വിദേശത്ത് വരുന്നു, അവിടെ വന്നു കഴിയുമ്പോൾ വീണ്ടും അവർക്ക് അതേ ലയബിലിറ്റി വരുന്നു. അപ്പൊ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. അതെ അതെ അതെ അതെ അതെ. അപ്പൊ അതിന്റെ ഒരു കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ വയറിംഗ് ആണ്. നമുക്ക് എപ്പോഴും ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരു പണത്തിന്റെ ആവശ്യം വരുമ്പോഴത്തേക്കും നമ്മൾ പണം കടമെടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി ആ ഒരു ലൂപ്പിനെ നമ്മള് അതിന് അതിൽ നിന്ന് മാറിയിട്ട് പണത്തിന് ആവശ്യം വരുമ്പോൾ നമ്മളൊരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് ആ പണം ഉണ്ടാക്കണം എന്ന തരത്തിലേക്ക് നമ്മൾ ബ്രെയിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് പോസിബിൾ ആണ്. അങ്ങനെ ഒരുപാട് പേർക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കടമുള്ള അവസ്ഥയിൽ നിന്നും കടമില്ലാത്ത അല്ലെങ്കിൽ സർപ്ലസിന്റെ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് തന്നെ വളരെ ലിവിങ് എക്സാമ്പിൾ വളരെയധികം ഉണ്ട് ഈ ഒരു കാര്യത്തിൽ.
1: എങ്ങനെ സാറിലേക്ക് എത്താൻ പറ്റും? ആളുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് ക്ലാസ്സുകൾ, പ്രാക്ടീസിന് വേണ്ടി എത്ര സമയം നീട്ടി വെക്കണം?
0: അതായത് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്റെ റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പൊ അത് ഇൻസ്റ്റഗ്രാമിൽ @manupaili എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാമിലുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ മനു പൈലി സെർച്ച് ചെയ്ത് എന്റെ വീഡിയോസും എന്റെ പ്രോഗ്രാംസിലേക്കുള്ള ലിങ്ക്സ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതിനകത്ത് 21 days മാനിഫെസ്റ്റേഷൻ ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ക്ലാസ് ആണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് വന്നിട്ട് അത് അതിന്റെ ഒരു 4 seasons വീഡിയോസ് അതിനകത്ത് ഉണ്ട്. അതിനകത്ത് 21 videos വീതമാണ് 4 seasons. അപ്പൊ അതൊരു സാധാരണ ഒരാളുടെ ഒരു ഒരു മനുഷ്യന്റെ ഒരു ഹ്യൂമൻ സാധാരണ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ് അതിനകത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അതിലൂടെ പോകുമ്പോഴത്തേക്കും അവർക്ക് എങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്യേണ്ടത്, അപ്പൊ അതിന് ഓരോ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ടെക്നിക്സും അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് വളരെ ഏതൊരു സാധാരണക്കാരൻ നോർമലി അത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അതിനകത്ത് പല ടെക്നിക്സ് ഉണ്ടെങ്കിലും അതിനകത്ത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മതിയായിരിക്കും ഒരു പക്ഷെ നമ്മുടെ പ്രശ്നത്തിന് സോൾവ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ അതൊരു നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അത് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യവും നമ്മൾ പെട്ടെന്ന് വായിച്ച ഒരു പുസ്തകം പെട്ടെന്ന് വായിച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാവില്ല. പക്ഷെ അത് നമ്മളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലായി മാറുന്നത്. നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ, ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇതേക്കുറിച്ച് സംസാരിക്കുക. നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് നമ്മൾ അവിടെ സംസാരിക്കുക. ഇപ്പം നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും ഫാമിലി ആയിട്ട് പോകുമ്പോൾ ചിലപ്പം വേറെ ആരെയും കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. കാരണം പറയുമ്പോൾ ഒരു ചെറിയ ഒരു ക്ലോസ്ഡ് ലാബ് സ്പേസിൽ ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ബോണ്ടിങ്ങിന്, ഫാമിലി ബോണ്ടിങ്ങിന് പറ്റിയൊരു സമയമാണ്. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുക. കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ ഫ്യൂച്ചറിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറ്റും എന്ന തരത്തിലുള്ള രീതിയിൽ സംസാരിക്കുക എപ്പോഴും. അപ്പൊ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മുടെ കാറിൽ സംസാരിക്കും. അപ്പൊ അത് ഇത് അത് പിള്ളേരുടെ ഒരു വയറിംഗ് ആയിട്ട് മാറും. അപ്പൊ പിള്ളേരത് അത് അവര് വലുതാവുമ്പോഴും ഇപ്പൊ നമ്മൾ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു വേർഡ്സ് അതെപ്പോഴും അവരുടെ അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ടുണ്ടിരിക്കും. അപ്പൊ അത് അവരുടെ ഒരു പ്രോഗ്രാമിംഗ് ആയി മാറും. അങ്ങനെയാണ് അത് കുട്ടികൾക്ക്
1: പ്രയോജനകരമാവുന്നത്. മാനിഫെസ്റ്റേഷൻ ഫോളോ ചെയ്യുന്ന ഒരാളുടെ സ്വഭാവത്തിൽ കാലക്രമേണ മാറ്റങ്ങൾ സംഭവിക്കോ?
0: തീർച്ചയായിട്ടും അതാണ് ആ കാലക്രമേണ എന്നുള്ളതാണ് അതിന് കറക്റ്റ് വേർഡ്. കാരണം എന്താന്ന് വെച്ചാല് പെട്ടെന്നല്ല, എല്ലാവർക്കും വേണ്ടത്
1: പെട്ടെന്നാണ്,
0: ക്വിക്ക് റിസൾട്ട് ആണ് എല്ലാവർക്കും വേണ്ടത്. ശരിക്കും അതാണ്, നമ്മളതിന് സമയം കൊടുക്കുക. സമയം കൊടുത്താൽ തീർച്ചയായിട്ടും അത് വരും. ഞാൻ പറയുന്ന എപ്പോഴും ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത് ഒരു 300 ഇൻസ്റ്റൻസ് ആണ്. നമ്മളൊരു 300 ടൈംസ് അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനകത്ത് മാസ്റ്റർ ആവുന്നത്. ഇപ്പൊ ക്ലോസ് ടു 1 ഇയർ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാറ്റം, പ്രകടമായ ഒരു മാറ്റം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും.
1: ഇപ്പോഴാണ് ഈ ഒരു മേഖലയിലേക്ക് വന്ന, എന്തെങ്കിലും സ്പെസിഫിക് കാരണമുണ്ടോ?
0: ഞാന് ഇത് 2006 ഞാൻ ആ സമയത്ത് മെൽബണിലായിരുന്നു ഓസ്ട്രേലിയ. ഞാൻ എന്റെ മാസ്റ്റർ ഡിഗ്രി അവിടെ പഠിച്ചു. അപ്പൊ അവിടെ ഞാനൊരു പാർട്ട് ടൈം സെയിൽസിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവരാണ് അന്ന് ദ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് ആ സമയത്ത് വാങ്ങി കിട്ടായാലും. അപ്പൊ അതിന്റെ ഒരു ഓഥർ റോണ്ട ബ്രയന്റെ ഒരു അസോസിയേറ്റിന്റെ ഒരു ട്രെയിനിങ് അവര് ഈ സെയിൽസിന്റെ ഒരു പാർട്ടായിട്ട് അറ്റൻഡ് ചെയ്തു. അപ്പൊ അതൊരു പുതിയ ഒരു ഇൻസൈറ്റ് ആയിരുന്നു കിട്ടുന്നത്. കാരണം നമ്മൾ സാധാരണ നമ്മളെ ഒരു ലിമിറ്റഡ് ബിലീഫിൽ നിന്നും നമ്മൾ ആഗ്രഹിച്ച തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു തോട്ട്. അപ്പൊ അത് ഭയങ്കര ഒരു നമുക്കൊരു തോട്ട് പ്രൊവോക്കിംഗ് ഒരു സാധനമായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് അത് ഒരുപാട് ഹിറ്റായി. അപ്പൊ അതേക്കുറിച്ച് പഠിച്ചപ്പം എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേടാൻ പറ്റി. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടു പരിപാടി. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ എല്ലാം തലതിരി അടിക്കാൻ തുടങ്ങി, ഒന്നും വർക്കാവാ തോന്നുന്നു. എനിക്ക് മനസ്സിലായത് വർക്കാവും, പക്ഷെ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു. എന്റെ കൺസൾട്ടിംഗ് ബിസിനസ് കൺസൾട്ടിങ്ങിലും സെയിൽസ് ട്രെയിനിങ്ങിലും ഒക്കെ ആൾക്കാർക്ക് ഇത് ഞാൻ ഈ മറ്റൊരു തരത്തിൽ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പറഞ്ഞപ്പോ അത് അവർക്ക് പ്രയോജനം ഉണ്ടാവുന്ന അറിഞ്ഞപ്പോഴാണ് ഞാൻ പതുക്കെ ഇതൊരു ട്രെയിനിങ് ഒരു രീതിയിൽ
1: സെയിൽസിലുള്ളവർക്ക് ആക്ച്വലി ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും?
0: തീർച്ചയായിട്ടും സെയിൽസിലുള്ളവർക്ക് ഇതുപോലെ നമുക്ക് എപ്പോഴും സെയിൽസിൽ എപ്പോഴും പറയുന്ന ഒരു വേർഡാണല്ലോ ടാർഗറ്റ്, നമുക്ക് അതിലേക്ക് എത്തിക്കണമല്ലോ. അപ്പൊ ഈ മന്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതറിയാം, പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്ഥിരമായിട്ട് അങ്ങനെ ടാർഗറ്റ് എത്താത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മള് പതുക്കെ നമുക്ക് ഒരു ഫ്രസ്ട്രേഷനും കഴിയുമ്പോഴത്തേക്കും ഒരു സെൽഫ് ഡൗട്ട് ഒക്കെ അടിക്കാൻ തുടങ്ങും. ഈ സെൽഫ് ഡൗട്ട് അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അതിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിട്ട് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ആ ഒരു ഇൻസ്പയർഡ് ആക്ഷൻ ഉണ്ടാവണം. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ സെയിൽസ് ടീമിനും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക. നമ്മൾ എത്രയാണ്, ഇപ്പൊ ഒരു 1 മില്യൺ ആണ് എന്ന് വിചാരിക്കുക നമ്മളൊരു സെയിൽസ് ടാർഗറ്റ്. അപ്പൊ നമ്മളൊരു 2 മില്യൺ ഒക്കെ നമുക്ക് അതിനൊരു സെയിൽ വരുന്നതായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ലോജിക്കലി നമുക്ക് പൈപ്പ് ലൈൻ ഒന്നും ഉണ്ടാവണമെന്നില്ല, നമുക്ക് ഒരു ക്ലയന്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മൾ വളരെ ചുമ്മാ വിചാരിക്കുകയാണ്, അങ്ങനെ വിചാരിക്കുന്നതിന് നമുക്കൊരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫിൽ നമ്മൾ ഇരിക്കുക, നമ്മളെ നമുക്ക് ഇത് പറ്റുമെന്നുള്ള ഒരു തോട്ടിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ടാർഗറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അതുപോലെ തന്നെ 15-ാം തീയതി എത്തുമ്പോഴും ഒക്കെ ഉള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വരികയും ചെയ്യും. ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു എൻഡ് ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ടാർഗറ്റ് എത്തിയ ഒരാളുടെ ഒരു ഇമോഷൻ നമ്മൾ റെഗുലർ ആയിട്ട് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻസിന്റെ ക്വാളിറ്റി കൂടും. എന്ന് പറയാൻ നമ്മുടെ കോൾ ഇപ്പൊ ഫോൺ ടെലികോളിംഗ് ആണെന്ന് പറഞ്ഞാൽ ടെലികോളിങ്ങിന്റെ ക്വാളിറ്റി കൂടും. നമ്മളൊരു കസ്റ്റമറെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ഒരു സെയിൽ ചോദിക്കാൻ വേണ്ടി പോയി കഴിയുന്നവരല്ല നമ്മൾ വളരെ കൂളായിട്ട് പോയി നമ്മളൊരു സെയിൽ ഇരിക്കുന്നത് അല്ലെ. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസിനെ നമ്മൾ എൻറ്റയർലി ചേഞ്ച് ചെയ്യുക. അയാൾ നമ്മളൊരു ഒരു സെയിൽസ്മാൻ എന്നതിനേക്കാൾ കൂടുതലായിട്ട് നല്ലൊരു കൺസൾട്ടന്റ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു ഗൈഡ് ചെയ്യുന്ന ഒരാളാണ്, സെയിൽസിലേക്ക് ഗൈഡ് ചെയ്യുന്ന ഒരാളാണ് എന്ന തരത്തിലേക്ക് നമ്മുടെ ഐഡന്റിറ്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ ഒരു പാവപ്പെട്ടവൻ സെയിൽസ് ഇൻസെന്റീവിന് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെട്ട് പോയി ക്ലയന്റ് അടുത്ത് ചെല്ലുന്നവരല്ല നമ്മളൊരു ഹയർ പൊസിഷനിൽ നിന്നിട്ട് നമ്മൾ ആ ഒരു തോട്ടില് നമ്മളിപ്പോ ഒരു $1 ബില്യൺ ബിസിനസ് ക്ലോസ് ചെയ്യുന്ന ഒരാളാണ് എന്ന ഒരു മൈൻഡ് സെറ്റ് നമ്മളോട് പോയിരിക്കുക. നിങ്ങൾ തരുവാണെ ബിസിനസ് തരൂ എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഇത് നമുക്ക് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ സെയിൽസ് ക്ലോസ് ചെയ്യുന്ന എളുപ്പമാണ്. അതാണ് അതിന്റെ ഒരു
1: ടെക്നോളജി.
0: പിന്നെ ഇത് അത്ര എളുപ്പമൊന്നുമല്ല, കാരണം സെയിൽസിലിരിക്കുന്നവർക്ക് എപ്പോഴും ഈ പ്രഷർ താങ്ങാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് അവർ വീണ്ടും താഴേക്ക് പോകും. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ നല്ല രീതിയിൽ അവർ സെയിൽസ് ഉണ്ടാക്കുന്നുണ്ട്. ഞാനോട് കണക്ട് ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം വഴി എന്നെ കണക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ടീം അതിനെ റെസ്പോണ്ട് ചെയ്യും. അപ്പം അതനുസരിച്ചിട്ട് അവരുടെ എന്താണ് റിക്വയർമെന്റ് നോക്കിയിട്ട് നമുക്കത് സംസാരിക്കാൻ പറ്റും. ഞാൻ ബിസിനസ് കൺസൾട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒന്ന് എന്റെ ഒരു ബിസിനസ്സിന് ഒരു കൺസൾട്ടിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബിസിനസ് കൺസൾട്ടിംഗ് ഞാൻ എപ്പോഴും എന്റെ ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഫിലോസഫി എന്താണെന്ന് വെച്ചാൽ ആരാണോ ബിസിനസ് ലീഡ് ചെയ്യുന്നത് അവരുടെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ബിസിനസിന് ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്.
1: അപ്പോ ഹെഡിന്റെ
0: ഒരു മൈൻഡ് സെറ്റ് ആണ് ആ ബിസിനസ് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ആ ബിസിനസ് ലോസ് ആണോ അല്ലെ ബിസിനസിന്റെ കൾച്ചർ എന്താണ് ഓഫീസിന്റെ ഒരു കൾച്ചർ എന്താണ് ബേസിക്കലി അതിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ്. അതാണ് എന്റെ ഒരു ഒബ്സർവേഷൻ. അപ്പൊ അവർക്ക് നല്ലൊരു വിഷനോ സ്റ്റാഫിലേക്ക് പാസ് ഡൗൺ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നല്ലൊരു റിസൾട്ടിലേക്ക് ആയിരിക്കും പോകാൻ സാധ്യതയുള്ളത്. ഞാനെപ്പോഴും ബിസിനസ്സിനെ നമ്മൾ ഞാൻ ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ ആദ്യം മാനേജ്മെന്റിനോടാണ് സംസാരിക്കുക. അവരുടെ ഒരു ബേസിക്കലി അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുക.
1: ഒരു നല്ല ഹെഡ് എങ്ങനെയായിരിക്കണം?
0: ഒരു ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ്. ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മള് ഒരു നല്ലൊരു വിഷൻ നമുക്ക് മറ്റുള്ളവർക്ക് പാസ് ഡൗൺ ചെയ്യാൻ പറ്റുന്ന
1: ഒരാളാണ്.
0: അതെ, വർക്ക് ചെയ്യുന്നവർക്ക്. അപ്പം അതുപോലെ തന്നെ ഇത് ഞാൻ പറയുമ്പോൾ ഇതൊരു ക്ലീഷ ഡയലോഗ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മളൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരിക്കണം ഒരു കാര്യത്തില്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഓഫീസിന്റെ ഈവൻ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ക്ലീൻ്റെ വരെ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. കാരണം അതിന് ഒരു വേറെ ഒരാളെ വിചാരിക്കാതെ ഇമ്മീഡിയറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. എന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും ബോട്ടം ലെവലിൽ നിന്ന് മുതൽ തന്നെ മുകളിലേക്ക് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏത് പ്രവൃത്തി ഇപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഒരു നല്ല ലീഡർ എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാ ഏത് ഏരിയയിലുള്ള ഒരാൾക്കും അയാൾ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരിക്കും. ഇതൊരു ക്ലീഷ ഡയലോഗ് ആണ്, ഇതൊരു ഐഡിയൽ സിനാരിയോ ആണ്. പക്ഷേ എങ്കിലും നമുക്ക് എത്രത്തോളം അതുമായിട്ട് ക്ലോസ് ആവാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ലീഡർഷിപ്പ് ആയിരിക്കും.
1: ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
0: നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു.
1: അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും സാറിനെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോകാം അറ്റ് മനു പൈലി എന്നാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റ ഹാൻഡിൽ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച് നിസ, താങ്ക് യു.
1: എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സ്മാർട്ട് ടോക്കിലൂടെ അറിഞ്ഞു കഴിഞ്ഞു. മാനിഫെസ്റ്റേഷൻ കോച്ച് മനു പൈലി ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അടുത്ത ആഴ്ച വീണ്ടും ഒരു അതിഥിയുമായി കേൾക്കാം. കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: Bus Bell, GCC Radio Nadaga Malsaram, Season 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സാൽവാ റോഡ്. കോൾ 7765 5954. You are listening to Radio Suno 91.7.

0: റേഡിയോ സുനോ 91.7 FM.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
1: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM. കേട്ട്

All hits, all day. This is Radio Suno 91.7 FM.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
2: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
3: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: You are listening to Radio Suno 91.7.

ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കൂട്ടുകൂടാം.

റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. All hits all day. This is Radio Suno 91.7 FM.

सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।